0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്തു അഹ്കഫ് മുതൽ സൂറത്തു അജ്ജാരിയാത്ത് കൂടിയ സൂറത്തുകളാണ് നാം കേട്ടത് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: بسم الله الرحمن الرحيم.
4: يسبح

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാന്യ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ഒക്ടോബർ 3 ശനി, ഹിജ്റ വർഷം 1448, റബീഉൽ ആഖർ 20.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീലാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
2: أعوذ بالله من الشيطان الرجيم.

عبده قل أتخذتم عند الله عهدا فلن يخلف الله عهده.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ചപരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: വോയിസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
0: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
0: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
0: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
0: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ,
0: പീസ് റേഡിയോ പുലരിവെട്ടം,
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു അഹ്സാബ് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ, ഇന്ന് മുതൽ നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, വളരെ എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ള ഒരധ്യായമാണ് സൂറത്തു സജദ. ഇൻഷാല്ലാ, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സൂറ കൂടിയാണ് സൂറത്തു സജദ. നമുക്കറിയാം, ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിച്ച് നമ്മൾ ഓരോരുത്തരും ഇതുവരെ പഠിച്ച ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

ഇവിടെ അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്തആത്തിൽപ്പെട്ട, അതായത് മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ. നമ്മൾ ആ ലാമിനുള്ള മദ്ദും മീമിനുള്ള മദ്ദും ആറ് ഹർക്കത്ത് വീതം നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ, അതായത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളാണ്, അതായത് പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണാവുന്നതാണല്ലോ ഇങ്ങനെ കേവലാക്ഷരം. അതുകൊണ്ട് ഹറൂഫുൽ മുഖത്താത്തി എന്നാണ് പറയുക. ഒന്നുകൂടി നോക്കൂ. അലി

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ 1-2 ആയത്തുകൾ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ആ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് ഇനി നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ വിശദീകരണം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
1: വചനം 12. വാക്കർത്ഥം: ഇന്ന ലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
2: ഇന്ന ലദൈന അൻകാലൻ വജഹീമ,
1: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം: വത്വാമൻ, ഭക്ഷണവും. ദാഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ. കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം: യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വഖാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
2: യൗമ തർജുഫുൽ അർദു വൽജിബാലു വഖാനത്തിൽ ജിബാലു കസീബൻ മഹീല,
1: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ലരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43 വചനത്തിലും, രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽ ഗാഷിയ 6 പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. വചനം 15. വാക്കർത്ഥം: ഇന്നാ അർസൽനാ, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു. ഇലൈക്കും, നിങ്ങളിലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ, ദൂതനെ. ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷിയായ. കമാ അർസൽനാ, നാം അയച്ചതുപോലെ. ഇല ഫിർഔന, ഫിർഔനിൻ്റെ അടുക്കലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ.

0: ജനങ്ങളെ, നിശ്ചയമായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ നാം അയച്ചതുപോലെ തന്നെ. വചനം 16. വാക്കർത്ഥം: ഫഅസ്വാ, എന്നിട്ട് അനുസരണക്കേട് ചെയ്തു, എതിര് പ്രവർത്തിച്ചു. ഫിർഔനു, ഫിർഔൻ. അർറസൂല, റസൂലിനോട്. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു. അഖ്ദൻ, ഒരു പിടുത്തം. വബീല, കടുത്ത, ശക്തമായ.
1: ഫഅസാ ഫിർഔനു അർറസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല.
0: എന്നിട്ട് ഫിർഔൻ ആ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തതായ ഒരു പിടുത്തം പിടിച്ചു, ശിക്ഷിച്ചു. വചനം 15 മുതൽ 16 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഏത് നിലയ്ക്കും നിങ്ങളെക്കാൾ വമ്പിച്ച ശക്തിയും യോഗ്യതയും സ്വാധീനവുമെല്ലാമുണ്ടായിരുന്ന ഫിർഔനും അവൻ്റെ ആൾക്കാരും റസൂലിനെ അനുസരിക്കായിക നിമിത്തം അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടല്ലോ. അപ്പോൾ ഇഹത്തിൽ വെച്ചുതന്നെ നിങ്ങളെ ശിക്ഷിക്കുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് താൽപ്പര്യം. ഇനി ഐഹിക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ തന്നെ ഖിയാമത്ത് നാളിൽ പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ മോചനം ലഭിക്കുവാനാണ് എന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അവരോട് ചോദിക്കുന്നു. വചനം 17. വാക്കർത്ഥം: ഫകൈഫ, എന്നാൽ എങ്ങനെയാണ്. തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുക. ഇൻ കഫർത്തും, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ. യൗമൻ, ഒരു ദിവസത്തെ. യജ്അലു, ആക്കുന്ന. അൽ വിൽദാന, കുട്ടികളെ. ഷീബ, നരച്ചവർ.
1: فكيف تتقون ان كفرتم يوما يجعل الولدان شيبا.
0: എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക. വചനം 18. വാക്കർത്ഥം: അസ്സമാഉ, ആകാശം. മുൻഫത്തിറും ബിഹി, അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. കാന വഅദുഹു, അവൻ്റെ വാഗ്ദത്തമാകുന്നു. മഫ്ഊല, പ്രവർത്തിക്കപ്പെടുന്നത്, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത്.

ആകാശം അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. അവൻ്റെ അഥവാ അല്ലാഹുവിൻ്റെ വാഗ്ദത്തം പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതുമാകുന്നു. വചനം 19. വാക്കർത്ഥം: ഇന്ന ഹാദിഹി, നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ, ഒരു ഉപദേശമാണ്, ഒരു ഉത്ബോധനമാണ്. വമൻ ഷാ, അപ്പോൾ, എന്നാൽ ആർ ഉദ്ദേശിക്കുന്നുവോ, വേണമെന്നുവച്ചവൻ, ഇത്തഹദ, ഉണ്ടാക്കണം, ഏർപ്പെടുത്തട്ടെ, ആക്കട്ടെ, ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്, സബീല, മാർഗം, വല്ല വഴിയും.

0: നിശ്ചയമായും ഇത് ഒരു മഹത്തായ ഉപദേശമാണ്. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 17 മുതൽ 19 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവർ അതിനുള്ള മാർഗം, അതെ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു ജീവിക്കേണ്ടതാണ് എന്ന് സാരം. സൂറത്തിൻ്റെ ആരംഭത്തിൽ രാത്രിയുടെ പകുതി സമയമോ അല്ലെങ്കിൽ അല്പം ഏറിയോ കുറഞ്ഞോ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. കുറേ കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ആ കൽപ്പനയനുസരിച്ച് നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തുവന്നു. അതിനുശേഷം അടുത്ത ആയത്ത് മുഖേന ആ കൽപ്പനയിൽ അല്ലാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുവാനുള്ള കാരണങ്ങളും ആ സുദീർഘമായ വചനത്തിൽ തന്നെ കാണാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.

വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിൽ ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണം.

0: മാഷാ അല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിൽ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 144-ാമത്തെ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്താണ് എടുത്തത്. ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത് 145-ാമത്തെ ആയത്ത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ പാലിക്കണം. അബദ്ധങ്ങളില്ലാതെ, അർത്ഥമാറ്റം വരാത്ത രൂപത്തിൽ കൃത്യമായ പാരായണമായിരിക്കണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഓരോ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകൾ, ഇതിലൊക്കെ മാറ്റം വരുമ്പോൾ പലപ്പോഴും അർത്ഥമാറ്റം സംഭവിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ശ്രദ്ധിക്കണം. ബാറക അള്ളാഹു ഫീക്കും. ഇൻഷാ അള്ളാ 145-ാമത്തെ ആയത്ത്.

0: قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലഇൻ അതൈത, ഇവിടെ ഓതിപ്പോകുന്ന സമയത്ത് വലഇൻ അതൈത എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. വലഇൻ അതൈത അല്ല, വലഇൻ എ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അതുപോലെ തന്നെ വലഇ ഹംസയുണ്ട് അവിടെ, വലഇൻ വലഇൻ എന്നല്ല, യ ആയി പോകുന്നതും ശ്രദ്ധിക്കുക. വലഇൻ അതൈതല്ല, വലഇൻ അതൈതല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ ബികുല്ലി ആയത്തിൻ ബികുല്ലി ആയത്തിൻ തൻവീന് ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആയത്തിൻ തബിഉ ആയത്തിൻ മാ തബിഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഐനിൻ്റെ മഖ്റജ് മാ തബിഉ തബിഉ അല്ല തബിഉ ഖിബ്ലതക ഖാഫ് ഖാഫ് ഉച്ചരിക്കുന്ന സമയത്ത് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖിബ് ബ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ഖിബ്ലതക് അവിടെ നിർത്തുന്ന സമയത്ത് ഖിബ്ലതക് കാ കീ കൂ എക് ഈ ഒരു ശബ്ദം ഖിബ്ലതക് ഇങ്ങനെ വരണം. വമാ അൻത വമാ അൻത, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ അൻത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന സാക്കിന നൂന് ശേഷം ത വരുമ്പോൾ അവ്യക്തമാക്കി മണിക്കണം. ബിതാബിഇൻ ബിതാബിഇൻ, ഇവിടെ ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ബിതാബിഇൻ ഖിബ്ലതഹും, തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാം ബിഗുന്ന, തൻവീന് ശേഷം ഖാഫ് വരുമ്പോൾ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാകുവാൻ ശ്രദ്ധിക്കണം. ബിതാബിഇൻ ഖിബ്ലതഹും ബിതാബിഇൻ ഖിബ്ലതഹും ഖിബ്ലതഹും ഖാഫ് ബാ എല്ലാം ശ്രദ്ധിക്കുക. ഉച്ചാരണം ഖാഫിൻ്റെ ബാഇന് ഖൽഖല ചെയ്യണം. ഇതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. ഖിബ്ലതഹും വമാ ബഅദുഹും വമാ ബഅദുഹും ബഅദുഹും ഐൻ ദാദ് വമാ ബഅദു ദാദി ദു അദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഇസ്തിഇലാന്റെ അക്ഷരമാണ് ദാദ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ബഅദുഹും ബഅദുഹും ബിതാബിഇൻ സാക്കിന മീമിന് ശേഷം ബാ, ഇവിടെ ഇഖ്ഫ ശഫവി എന്നാണ് പറയുക, അത് ചുണ്ടിലൂടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ ബഅദുഹും വമാ ബഅദുഹും ബിതാബിഇൻ ബിതാബിഇൻ ഖിബ്ലത, തൻവീന് ശേഷം ഖാഫ് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ബിതാബിഇൻ ഖിബ്ലത ബിതാബിഇൻ ഖിബ്ലത ബഅദ് ഖിബ് ഖിബ് ഖിബ്ലത ബഅദ് ബഅദ് വഖഫ് ചെയ്യുമ്പോൾ ദ ദി ദു അദ് ബഅദ് വലഇനി തബഅത വലഇനി നൂന് ഇവിടെ കസർ കൊടുത്തുകൊണ്ട് ഓതണം. വലഇനി വലഇനി തബഅത വലഇനി തബഅത, ഈ പ്രയോഗം വളരെയധികം ശ്രദ്ധിക്കണം. അഹ്വാഅഹും അഹ്വാഅഹും മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അഹ്വാഅഹും അഹ്വാഅഹും മീം ബഅദി സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാമു തമാസിലൈൻ മീമിനടുത്ത മീമിലേക്ക് ദിഹം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം നൂനിനെ മീമാക്കി മാറ്റി അഥവാ ഇഖ്ലാബ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഈ രണ്ട് ഗുണയും വേറെ വേറെ തന്നെയാണ്. അതിന് ശബ്ദവും ഇങ്ങനെ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാ ജാഅക മിനൽ ഇൽം നിർത്തുമ്പോൾ മീമിന് സുക്കൂൻ നൽകി മിനൽ ഇൽം കൂട്ടി ഓതുമ്പോൾ മിനൽ ഇൽമി ഇന്നക ഇന്നക നൂന് ശദ്ദ് മണിക്കണം. ഇദല്ല മിനൽ ളാലിമീൻ ഇദല്ല തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന ഇദല്ല തൻവീന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത് ഇദല്ല മിന ഇദല്ല മിന അള്ളാലിമീൻ ളാലിമീൻ എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ഓതി പോകുന്നത്. അത് ശ്രദ്ധിക്കണം. വ ഇദല്ല മിന വ വ ഇദല്ല മിന ഇദല്ല മിന ളാലിമീൻ ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
0: ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك

0: പ്രകീർത്തനങ്ങളും കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ

0: പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 546-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: وَيُؤْثِرُونَ عَلَىٰ أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ وَمَن يُوقَ شُحَّ نَفْسِهِ فَأُولَٰئِكَ هُمُ الْمُفْلِحُونَ
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 546-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി, നേർപദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് ശ്രോതാക്കളിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ നാം എത്തിക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷേഖ് ബദർ അൽ തുർക്കി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: മാഷാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അൽ ഇംറാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم

0: سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം. മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബുജുന്ദാൽ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.
1: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തു ശുഅറ 52 മുതൽ സൂറത്തു നംല് സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറ 52 മുതൽ സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 142 വചനത്തിന്റെ രണ്ടാം ഭാഗമാണ് നാം പഠിക്കുന്നത്. ഒപ്പം 145 വചനത്തിന്റെ ആദ്യ ഭാഗവും ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 142 വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അള്ളാഹുവിൻ്റെ ആ പദപ്രയോഗം ഫൽ തഖമഹു, അദ്ദേഹത്തെ വിഴുങ്ങി, അൽ ഹൂത്തു ആ മത്സ്യം, വഹുവ മുലീം അദ്ദേഹം ആക്ഷേപ വിധേയനായിരിക്കെ. ഇവിടെ ഇൽ തഖമഹുൽ ഹൂത്തു ഇൽതിഖാമൻ വലം യംദഹു, അത് ചവച്ചരച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ വിഴുങ്ങിയത്. ലി അന്നഹു ലൗ മദഅഹു ലതകസ്സർ, അതങ്ങനെ ചവച്ചരച്ചിരുന്നെങ്കിൽ അദ്ദേഹം പൊട്ടിപ്പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേശികൾ, എല്ലുകൾ. വഹലക, അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. ലാക്കിന്നല്ലാഹ തആല സഖറ ലഹു ഹാദൽ ഹൂത, എന്നാൽ ആ മത്സ്യത്തെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു, വിധേയമാക്കി കൊടുത്തു. ഫൽ തഖമഹു ഇൽതിഖാമൻ വബ്തലഅഹു ഹത്താ വസല ഇലാ മഖരി ബത്നി, തീർത്തും സുരക്ഷിതനായ രൂപത്തിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം എത്തുകയാണ് ചെയ്തത്. ദൂന അൻ യുസീബഹു അദ, ഒരു പ്രയാസവും അല്ലെങ്കിൽ ഒരു ഉപദ്രവവും ഏൽക്കാത്ത രൂപത്തിൽ. വൽ മുലീം, ഇവിടെ മുലീം എന്ന പദം ഹുവല്ലദി ഫഅല മാ യുലാമു അലൈഹി വല്ലദി യുലാമു അലൈഹ് അന്നഹു ഖറജ മിൻ ഖൗമിഹി, ആക്ഷേപവിധേയൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അദ്ദേഹം ആക്ഷേപവിധേയനായത് അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ ജനതയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി, അവരെ വിട്ടുപോയി എന്നതാകുന്നു. വഖാനൽ വാജിബു അൻ യസ്ബിറ, അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിരുന്നു ക്ഷമ കൈക്കൊള്ളൽ. വലിഹാദ ഖാലല്ലാഹു ലിനബിയിഹി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹു തൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറഞ്ഞത്, സൂറത്തുൽ ഖലമിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, തൻ്റെ രക്ഷിതാവിൻ്റെ വിധിക്കുവേണ്ടി താങ്കൾ ക്ഷമിക്കുക, വലാ തെക്കുൻ കസ്വാഹിബിൽ ഹൂത്ത്, ആ മത്സ്യക്കാരൻ്റെ പോലെ താങ്കൾ ആവരുത്, ഇദ്നാദ വഹുവ മഖ്ദൂം, അദ്ദേഹം ദുഃഖ നിമഗ്നനായിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, ലൗലാ അതദാറകഹു നിഅമത്തും മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, അഥവാ അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു വീണ്ടെടുത്തത് എന്നർത്ഥം. ലനുബിദ ബിൽ അറായി വഹുവ മസ്മൂം, ആക്ഷേപാർഹനായ രൂപത്തിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ എറിയപ്പെടുമായിരുന്നു. ഫജ്തബാഹു റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഫജഅലഹു മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതാണ് സൂറത്തുൽ ഖലമിൽ അള്ളാഹു പരാമർശിച്ചത്. 143-ാമത്തെ വചനം, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, ഫലൗല എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ, അന്നഹു കാന അദ്ദേഹം ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആയിരുന്നു എന്നത് ഇല്ലായിരുന്നെങ്കിൽ, മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട, എന്നാൽ അദ്ദേഹം തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നവരിൽപ്പെട്ടവനല്ലായിരുന്നുവെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, തൊട്ടടുത്ത വചനത്തിൽ അഥവാ 144-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ലലബിസ അദ്ദേഹം താമസിക്കുക തന്നെ ചെയ്തിരുന്നു, ഫീ ബത്നിഹി അതിൻ്റെ വയറ്റിൽ, ഇലാ യൗമി ദിവസം വരെ, യുബ്അസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. ഖാല ബഅദു അഹ്ലുൽ ഇൽം, അൽ മുറാദു ബിത്തസ്ബീഹ് നിദാഉഹു ഫീ ബത്നിൽ ഹൂത്ത്, അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വച്ച് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചാണെന്നാണ് ഒരു പക്ഷം മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത്. വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ ഫദന്ന അല്ലൻ നഖദിറ അലൈഹി ഫനാ

അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സൂറത്ത് അംബിയാഇൽ 87-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ. ആ മത്സ്യക്കാരനെ അഥവാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയെയും ഓർക്കുക. അദ്ദേഹം കുപിതനായിക്കൊണ്ട് പോയ സന്ദർഭം, ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ ഒട്ടും നാം ഞെരുക്കമുണ്ടാക്കുന്നതല്ലെന്ന് അദ്ദേഹം ധരിച്ചു. ഫനാദ ഫിദ്ദുലുമാത്ത്, ആ ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത്, അള്ളാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനില്ല, സുബ്ഹാനക് നീ പരിശുദ്ധനാകുന്നു, ഇന്നി കുന്തു മിനദ്-ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന്. ഇത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ട ആളല്ലായിരുന്നെങ്കിൽ എന്നു പറഞ്ഞതെന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. ഫനഫഅഹു ഹാദ തസ്ബീഹ് വഹാദൽ ഇഅ്തിറാഫു ബിദ്ദംബ്, ഈ തസ്ബീഹ് അദ്ദേഹത്തിന് ഫലം ചെയ്തു, തൻ്റെ തെറ്റ് എടുത്തു പറഞ്ഞതും അദ്ദേഹത്തിന് ഫലം ചെയ്തു. വൽ ഖതീഅ വ ളുൽമുൻ നഫ്സി ഫഅൻജാഹു അല്ലാഹു സുബ്ഹാനഹു വതആല മിനൽ ഹബ്സി ഫീ ബത്നിൽ ഹൂത്ത്, വലൗല ഹാദ തസ്ബീഹ് ലലബിസ ഫീ ബത്നിൽ ഹൂത്ത് ഇലാ യൗമിൽ ഖിയാമ. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ അകപ്പെടുമായിരുന്നു. ഹാദ റഇയുൻ, ഇതാണ് ഒരു അഭിപ്രായം. വർറഇയു സാനി വലഅല്ലഹു അൽ അർജഹ്, എന്നാൽ രണ്ടാമത്തൊരഭിപ്രായം ചില മുഫസ്സിറുകൾ പറയുന്നു അതാണ് കൂടുതൽ മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ട ആളല്ലായിരുന്നെങ്കിൽ, അതായത് അദ്ദാകിരീന അൽ ആബിദീന അൽ ഹാമിദീൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, ഖബ്ല ഹാദൽ ബലാ, ഈ പരീക്ഷണത്തിന് മുമ്പ് തന്നെ

അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഷഫാഅത്ത് സ്വീകരിച്ചു. ഫി യൂനുസ വഖ്തൽ മിഹ്ന സ്വാലിഹു അമലിഹി അല്ലദി ഖദ്ദമഹു ഫി വഖ്തിർ റഖാഇ വമിൻ ഹുന ജാഅൽ ഹദീസ്. പ്രയാസഘട്ടത്തിൽ അദ്ദേഹത്തിന് താൻ മുമ്പ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഇബാദാത്തുകളും സ്വാലിഹായ പ്രവർത്തനങ്ങളും അതെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിച്ചു. ഇവിടെയാണ് ഈ ഹദീസ്, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, തഅറഫ് ഇലല്ലാ ഫിർ റഖാഇ യഅരിഫ്ക ഫിശ്ശിദ്ദ. നീ സുഭിക്ഷതയുടെ വേളയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, അഥവാ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടും അവനെ ഓർത്തുകൊണ്ടും അവന് വഴിപ്പെട്ടുകൊണ്ടും ജീവിച്ചാൽ, യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാ നിന്നെ മനസ്സിലാക്കും, അഥവാ അള്ളാഹുവിൻ്റെ പരിരക്ഷ നിനക്ക് ലഭിക്കും. ഈ വചനം വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെയും സുഖത്തിൻ്റെയും സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ വിസ്മരിക്കാതെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ലംഘിക്കാതെ ജീവിച്ചാൽ, ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ തീർച്ചയായും അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരിരക്ഷയും അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും ലഭിക്കുമെന്നത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഫഇദാ കുന്ത ഫീ ഹാലത്തി നിഅമ വൽ മിൻഹതി മുസബ്ബിഹൻ മുഹല്ലിലൻ മുഖബ്ബിറൻ. നീ സന്തോഷത്തിൻ്റെ വേളകളിൽ അനുഗ്രഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ തസ്ബീഹ് നടത്തുന്ന, തെഹ്ലീൽ നടത്തുന്ന, അഥവാ സുബ്ഹാനല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ തുടങ്ങിയ വചനങ്ങൾ പറയുന്ന ആളാണെങ്കിൽ, ആബിദൻ ദാകിറൻ, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന, അല്ലാഹുവിനെ ദിക്ര് ചെയ്യുന്ന ആളാണെങ്കിൽ, ഫഇന്നക ഇദബ്തുലീത ബിന്നിഖ്മ വബ്തുലീത ബിൽബലാ. നീ വല്ല പരീക്ഷണത്തിലും അകപ്പെട്ടാൽ, വല്ല പരീക്ഷണവും നിനക്ക് നേരിട്ടാൽ, ഫദഅഉതല്ലാഹ സുബ്ഹാനഹു വതആല, ആ സന്ദർഭത്തിൽ നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ഷഫഅല്ലാഹു ഫീക, അല്ലാഹു നിന്റെ ഷഫാഅത്ത്, നിന്റെ ആ ദുആ അല്ലാഹു സ്വീകരിക്കും. മാലികൽ ഹസൻ വശഫഅ ഫീക സാബിക സാബിക അമലിക അസ്സാലിഹ്. നീ മുമ്പ് ചെയ്ത സൽപ്രവർത്തനത്തിൻ്റെ കാരണമായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. വനജ്ജാക മിമ്മ വഖഅത ഫീഹി മിനൽ ദീഖ്, നീ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. വമിമ്മ നസല ബിക മിനൽ ഹമ്മി വൽ ബലാഇ വൽ കർബി വൽ ഖത്ബ്, എന്തെല്ലാം തരത്തിൽ പരീക്ഷണമാകട്ടെ, മാനസിക പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകട്ടെ, അവിടെ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും, സന്തോഷത്തിൻ്റെ വേളയിലും ദുഃഖത്തിൻ്റെ വേളയിലും എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും അവന് നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കാൻ തയ്യാറാവുക. സലഫു സ്വാലിഹീങ്ങളിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, മൻ അറാദ അൻ യഅരിഫഹുല്ലാഹു ഫിശ്ശിദ്ദ ഫൽ യഅരിഫില്ലാഹ ഫിർറഖാ. പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു തന്നെ അറിയണം, തന്നെ മനസ്സിലാക്കണം, തന്നെ സഹായിക്കണം എന്നാരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, തനിക്ക് സുഭിക്ഷതയുള്ള സന്ദർഭങ്ങളിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കട്ടെ. ഫഇന്ന യൂനുസ് ലമ്മ വഖഅ ഫീ ബത്നിൽ ഹൂത് ഖാൽ. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്-ളാലിമീൻ. അള്ളാഹുവേ, നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നീ പരിശുദ്ധനാകുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഫഖാല തആല ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബി

0: അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം അകപ്പെടുമായിരുന്നു. ലസ്വാറ ബത്തുനുൽ ഹൂത് ഖബ്റൻ ലഹു, ആ മത്സ്യത്തിൻ്റെ വയറ് അദ്ദേഹത്തിൻ്റെ ഖബർ ആകുമായിരുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. വലാക്കിൻ ലി വുജൂദി തസ്ബീഹി സാബിഖി അൻജാഹുല്ലാഹു സുബ്ഹാനഹു വതആല, എന്നാൽ അദ്ദേഹം മുമ്പ് നടത്തിയ തസ്ബീഹുകൾ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഫലൗല മാ തഖദ്ദമ ലഹു മിൻ കസ്റത്തുൽ ഇബാദ വൽ അമലു സാലിഹ്, അദ്ദേഹം മുമ്പ് ഇബാ നിർവഹിച്ച ധാരാളം ഇബാദാത്തുകളും അതേപോലെ തന്നെ സൽപ്രവർത്തനങ്ങളും കാരണമായി അതില്ലായിരുന്നെങ്കിൽ ഖബ്ല വുഖൂഇഹി ഫീ ബത്നിൽ ഹൂത്തി വതസ്ബീഹിഹി വഹുവ ഫീ ബത്നിൽ ഹൂത്തി ബിഖൗലിഹി, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ആ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളായിട്ടില്ലായിരുന്നെങ്കിൽ അതേപോലെ തന്നെ അവിടെ വെച്ച് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിന വാലിമീൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ലമകസ ഫീ ബത്നിൽ ഹൂത്തി വസാറ ലഹു ഖബ്റൻ ഇലാ യൗമിൽ ഖിയാമ, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹം അകപ്പെടുമായിരുന്നു ഖിയാമത്ത് നാൾ വരെ. തുടർന്ന് 145-ാമത്തെ വചനം, ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം, ഫനബദ്നാഹു, എന്നിട്ട് നാം അദ്ദേഹത്തെ എറിഞ്ഞു ഇട്ടു, ബിൽ അറാഇ, നഗ്നമായ ഒഴിഞ്ഞ സ്ഥലത്ത്, വഹുവ, അദ്ദേഹം ആയിരിക്കെ, സഖീം, അനാരോഗ്യൻ, രോഗി ആയിരിക്കെ. ഫനബദ്നാഹു, അന്നബദു മഅനാഹു അത്വറുഹു വൽ ഇൽഖാഹു, നബദ് എന്ന് പറഞ്ഞാൽ എറിയ, വൽ ഇൽഖാ ഇടുക, ഐ തറഹ്നാഹു വ അൽഖൈനാഹു, നാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഇട്ടു അദ്ദേഹത്തെ എറിഞ്ഞു, ബിൽ അറായി, അൽ ഖലാ അൽ വാസിഅ, ഒഴിഞ്ഞ സ്ഥലം എന്നാണ് അറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നഗ്നമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളോ തണലോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം. വഹുവ മുത്ഇബുൻ കലീലുൻ അലീലുൻ മിനദ്ദീഖില്ലദി കാന ഫീഹി, അദ്ദേഹം ആയിരുന്ന ആ ഇടുങ്ങിയ കുടുസായ ആ മത്സ്യത്തിൻ്റെ വയറ്റിലെ അവസ്ഥ അതാണ് അദ്ദേഹത്തെ അനാരോഗ്യവാനാക്കിയത്, അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വഹുവ സഖീം, അദ്ദേഹം അനാരോഗ്യനായിരിക്കെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ജീവിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ നാഥൻ അത്തരം ആളുകൾക്ക് തുണയായിട്ടുണ്ടാകും എന്നതും ഈ സംഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് സന്തോഷത്തിൻ്റെ വേളകളിലും അവനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു അസ്സാഫാത്തിലെ 142-ാം വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗവും 145-ാം വചനത്തിലെ ആദ്യ ഭാഗവുമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: നാം അടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ മലയാളത്തിൽ വിരചിതമായ തഫ്സീറാണ് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
2: വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും
3: വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും
2: എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ട്, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. മൂന്ന്, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷ, സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയും ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, സൂറത്തുൻ നംല് 65ാം വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, സൂറത്തുൽ അൻആം 50ാം വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുകൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ 4 മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ 2 വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയ കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ 4 മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ. ലിയഅലമ അൻകദ് അബ്ലഗു, തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങൾ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയുവാൻ വേണ്ടി എന്ന വാക്യത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യങ്ങളെ ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെടുവാൻ വേണ്ടി എന്നുള്ളതാണ് അവയിൽ കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം. അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാണ്. വഹിയിൻ്റെ വാഹകനായ ജിബ്രീൽ ആകട്ടെ വിശ്വസ്തനും ശക്തനും അള്ളാഹുവിങ്കൽ പ്രത്യേക സ്ഥാനമാനമുള്ള ആളും അമീനുൻ ദീ കൂവത്തിൻ ഇന്ദതിൽ അർഷി മക്കീൻ എന്നിരിക്കെ പിന്നെ എന്തിനാണ് വഹിയിൻ്റെ കൂടെ അത് കാത്തുരക്ഷിക്കുവാൻ ഒരു പാറാവു സംഘം? ദിവ്യലോകത്തുനിന്ന് ഭൗതിക ലോകത്തേക്കുള്ള അഥവാ ലോകസൃഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്മാരിലേക്കുള്ള വാർത്താമാർഗമാണല്ലോ വഹ്യ്. അതിൻ്റെ വാഹകന്മാരാണ് ആത്മീയ ജീവികളും പരിശുദ്ധരുമായ മലക്കുകൾ. അപ്പോൾ ആത്മീയ സൃഷ്ടികളിൽ നിന്നോ ഭൗതിക സൃഷ്ടികളിൽ നിന്നോ മാർഗമധ്യേ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതവും സുഭദ്രവുമായ നിലയിൽ അത് യഥാസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അങ്ങേയറ്റം ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നതും. കൂടാതെ പിശാചുക്കൾ ആകാശത്തുനിന്ന് ചില വാർത്തകൾ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്നും ശക്തമായ പാറാവും അഗ്നിജ്വാലയും മുഖേന ആ ഏർപ്പാട് നിശേഷം തടയപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സൂറത്തിലും മറ്റും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അള്ളാഹു നബിമാർക്ക് നൽകുന്ന വഹിയിൽ നിന്ന് വല്ലതും മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ പിശാചുക്കൾക്കൊരിക്കലും മുമ്പും പിന്നീടും സാധ്യമല്ലെന്നും പിശാചുക്കൾ കട്ടുകേട്ടിരുന്നത് വഹിയിൻ്റെ ഇനത്തിലോ ദൈവിക രഹസ്യങ്ങളിലോ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നില്ലെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവർക്ക് കട്ടുകേൾക്കുവാൻ കഴിഞ്ഞിരുന്നതെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിന്നുവർഗത്തെയും ആകാശത്തുനിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നതിനെയും നിഷേധിക്കുന്നവർ 27-ാം വചനം തങ്ങളുടെ നിഷേധത്തെ ന്യായീകരിക്കുന്നതായി അവകാശപ്പെടാറുണ്ട്. പിശാചുക്കൾക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുവാൻ കഴിയുകയില്ലെന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് വഹിയിൻ്റെ മുമ്പിലും പിമ്പിലും കാവൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. ദൈവിക രഹസ്യങ്ങൾ പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതായി മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല. ബുദ്ധിയുള്ളവർ ആരും അങ്ങനെ കരുതുന്നതുമല്ല. മലക്കുകളുടെ ചില സംസാരങ്ങളാണ് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതെന്നത്രേ അവർ പറയുന്നത്. ഇത് നബിവചനത്തെ ആസ്പദമാക്കിയാണു താനും. സൂറത്തു ഹിജ്റിനു ശേഷമുള്ള വ്യാഖ്യാന കുറിപ്പ് നോക്കുക. പക്ഷേ തങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ഒരെളുപ്പമാർഗമെന്ന നിലയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുക എന്ന പ്രയോഗം ഇവർ കൽപ്പിച്ചുകൂട്ടി സ്വയം സൃഷ്ടിച്ചതാണ്.
3: ഈ പ്രയോഗം സമ്മതിച്ചു കൊടുത്താൽ തന്നെയും ഈ വചനം യഥാർത്ഥത്തിൽ കട്ടുകേൾവിയെ നിഷേധിക്കുവാനല്ല, സ്ഥാപിക്കുവാനാണ് തെളിവായിത്തീരുക. കാരണം പിശാചുക്കളുടെ കട്ടുകേൾവിയെപ്പോലെയുള്ള ഏതെങ്കിലും സംഗതികൾ വഴി വഹിയിൻ്റെ ഭദ്രതയിലും വിശ്വാസ്യതയിലും സംശയിക്കപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുള്ളതുകൊണ്ടാണല്ലോ വഹിയിനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാവൽ ഏർപ്പെടുത്തി ഭദ്രമാക്കുന്നത്. അത്തരം സംഗതികളൊന്നും സംശയിക്കുവാനില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് ഇങ്ങനെ ശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കപ്പെടാമല്ലോ.
1: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ തഫ്സീർ അമാനിയിൽ നിന്നുള്ള വിശദീകരണമാണ് നാം കേട്ടത്.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി കിഡ്സ് ടൈം. മനോഹരമായ ലോകപ്രശസ്ത കുഞ്ഞുകാര്യങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ സൂറത്ത് സുമറിന്റെ 16 മുതൽ 23 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ കിഡ്സ് ടൈം സൂറ സുമറിന്റെ 16 മുതൽ 23 വരെ.
1: സൂറത്തു തഗാബുൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.
2: واكتب لنا في هذه الدنيا حسنة

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് തഫ്സീർ സഅദിയുടെ ഈ എപ്പിസോഡിലേക്ക് പ്രത്യേകം സ്വാഗതമോതുകയാണ്. തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആൻ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ പഠനമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ 11 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ഇന്ന് 12 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലൈലിലെ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ ഈ ഭാഗം, അതായത് 12 മുതൽ 19 വരെ വചനങ്ങളുടെ പാരായണം നമുക്കൊന്ന് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വളരെ മധുരമായ രൂപത്തിൽ, ആസ്വാദ്യകരമായ രൂപത്തിൽ 12 മുതൽ 19 വരെയുള്ള സൂറത്തുല്ലയിലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അള്ളാഹു ഖുർആനുമായി കൂടുതൽ അടുക്കാനും പഠിക്കുവാനും പാരായണം നടത്താനുമുള്ള കഴിവ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഈ ഭാഗങ്ങളുടെ, ഈ 12 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിലെ ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. 12 ആയത്ത്, ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലുണ്ട്, ബാധ്യതയാണ്, ലൽ ഹുദ, സന്മാർഗം നൽകുക എന്നുള്ളത്, മാർഗദർശനം നൽകൽ. വ ഇന്നലന, നമുക്ക് തന്നെയാണ്, ലൽ ആഖിറ, പരലോകം, വൽ ഊല, ആദ്യലോകവും അഥവാ ഇഹലോകവും. ഫ അൻസർതുക്കും, അതിനാൽ നാം നിങ്ങളെ താക്കീത് ചെയ്തിരിക്കുന്നു, നാറൻ തലദ്ദ, ആളിക്കത്തുന്ന തീ, ലാ യസ്ലാഹ, അതിൽ കടക്കുകയില്ല, എരിയുകയില്ല, ഇല്ലൽ അസ്ഖാ, ഏറ്റവും ദുർഭാഗ്യവാനല്ലാതെ, അല്ലദി കസ്സബ, വ്യാജമാക്കിയവനായ, വതവല്ല, തിരിഞ്ഞുകളയുകയും ചെയ്ത, വസയുജന്നബുഹ, അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും, ഒഴിവാക്കി നിർത്തപ്പെടും, അൽ അത്ഖാ, വളരെ സൂക്ഷ്മതയുള്ളവൻ, അല്ലദി യുതി, കൊടുക്കുന്നവനായ, മാലഹു, തൻ്റെ ധനം, യതസക്ക, പരിശുദ്ധി നേടുവാൻ, ആത്മഗുണം നേടുവാൻ, വമാലി അഹദിൻ, ഒരാൾക്കും ഇല്ലതാനും, ഇന്ദഹു, അവൻ്റെ പക്കൽ, മിൻ നിഅമത്തിൻ, ഒരനുഗ്രഹവും ഒരു ഗുണവും, തുജ്സ, പ്രതിഫലം നൽകപ്പെടേണ്ടതായ, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ. സൂറത്തുല്ലൈലിൻ്റെ 12 മുതൽ 19 വരെ വചനങ്ങളുടെ വാക്ക് അർത്ഥങ്ങളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥം, ആശയം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്.
1: തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു. തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത വ്യക്തി, ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. പരിശുദ്ധി നേടുവാനായി തന്റെ ധനം നൽകുന്ന വ്യക്തി, പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അവന്റെ പക്കൽ ഒരാൾക്കുമില്ല.
0: വിശുദ്ധ ഖുർആനിലെ 92 സൂറത്തുല്ലൈലിന്റെ 12 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ മുഴുവൻ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇതിൻ്റെ വിശദീകരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാനായ നാസിറുദ്ദീൻ അസ്സഅദി തൻ്റെ തഫ്സീർ അസ്സഅദിയിൽ നൽകിയ വിവരണത്തിൻ്റെ, വിശദീകരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ ഭാഷാന്തരം നിർവഹിച്ചത് ബഹുമാനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. ആ ഭാഗത്തേക്ക്, ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു.
2: തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു. അള്ളാഹുവിലേക്ക് എത്തിക്കുകയും അവൻ്റെ തൃപ്തി നേടിത്തരുകയും ചെയ്യുന്ന വഴിയാണ് ശരിയായ മാർഗദർശനം. വഴികേടാവട്ടെ, അത് അള്ളാഹുവിലേക്കുള്ള വഴിയടക്കുകയും കഠിനമായ ശിക്ഷയിലേക്ക് അതിലൂടെ സഞ്ചരിക്കുന്നവനെ എത്തിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും അധികാരവും കൈകാര്യവും എനിക്കുള്ളതാണ്. അവ രണ്ടിലും മറ്റൊരു പങ്കാളിയില്ല. അതിനാൽ അതിനെ ആഗ്രഹിക്കുന്നവരും അന്വേഷിക്കുന്നവരും എന്നോട് ചോദിക്കട്ടെ. മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ആഗ്രഹങ്ങളെ മുറിച്ചുകളയുകയും ചെയ്യട്ടെ. അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീതു നൽകിയിരിക്കുന്നു. ആളിക്കത്തുകയും കത്തിയെരിയുകയും ചെയ്യുന്ന അഗ്നിയെപ്പറ്റി, നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അതായത് വാർത്തകളെ കളവാക്കുകയും കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തവൻ പരിശുദ്ധി നേടാനായി തൻ്റെ ധനം നൽകുന്ന ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. ഈ വ്യക്തി സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും മനസ്സിൻ്റെ സംസ്കരണവും പാപങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മനസ്സിൻ്റെ ശുദ്ധീകരണവുമാണ്. കടം പോലുള്ള നിർബന്ധമായി നൽകേണ്ട ബാധ്യതകളെ മാറ്റി നിർത്തി ഐച്ഛിക ദാനങ്ങൾ നൽകുന്നത് മതവിരുദ്ധമാണ്. മാത്രമല്ല ആ ദാനം സ്വീകരിക്കപ്പെടാത്തതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഐച്ഛിക പ്രവർത്തനങ്ങൾ ഒരാൾക്കും ആത്മവിശുദ്ധി നൽകില്ല. പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരനുഗ്രഹവും അവൻ്റെ പക്കൽ ഒരാൾക്കുമില്ല. ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് യാതൊരു കാര്യവും ഈ സൂക്ഷ്മതയുള്ളവൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല. ഒരുപക്ഷേ ജനങ്ങൾ അയാളുടെ നന്മകളെ പ്രശംസിച്ചേക്കാം. എന്നാൽ അയാൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ജനങ്ങളുടെ പ്രീതിക്കു വേണ്ടി തൻ്റെ ആത്മാർത്ഥത നഷ്ടപ്പെടുന്ന രൂപത്തിൽ അവൻ പ്രവർത്തിക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ് ഈ വചനമിറങ്ങിയതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് പ്രത്യുപകാരമോ പ്രതിഫലമോ ലഭിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ദൂതനെന്ന നിലക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരം നൽകുക സാധ്യമല്ല. അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാമിലേക്കുള്ള പ്രബോധനവും സന്മാർഗം പഠിപ്പിക്കലുമെല്ലാം. നമുക്കോരോരുത്തർക്കും അള്ളാഹുവിനോടും റസൂലിനോടും കടപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്.
0: മാഷാ ഖുർആൻ പഠനം എളുപ്പമാകുന്നതിനും അതോടൊപ്പം തന്നെ ഖുർആനുമായി ഉള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ഇത്തരം പരിപാടികൾ കൂടുതലായി അടുക്കുകയും പഠിക്കുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ ബാക്കി ഭാഗം നമുക്കടുത്ത എപ്പിസോഡിൽ കേൾക്കാം എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 142-143 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 144-ാമത്തെ ആയത്ത്.

മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. ഫലനുവല്ലിയന്നക, ഫലനുവല്ലിയന്നക, ഈ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫലനുവല്ലിയന്നക, നൂൻ നിഷദ് മണിക്കണം. ഖിബ്ലതൻ, ഖിബ് ഖാഫ് ബാ, ഖിബ് ഖിബ്ലതൻ തർദാഹ, ഖിബ്ലതൻ തൻവീന് ശേഷം ത, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖിബ്ലതൻ തർ, തർദാഹ, ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ തർദാഹ, തർദാഹ. ഫവല്ലി വജിഹക, ഫവല്ലി വജിഹക, ഇവിടെ ഫവല്ലി വജിഹക എന്ന് നീട്ടിപ്പോവരുത്, പാരായണത്തിൽ ശ്രദ്ധിക്കണം. ഫവല്ലി വജിഹക്ക അല്ല, ഫവല്ലി വജിഹക. വജ് ജീമിനെ ഖൽഖല ചെയ്യണം. വജിഹക ശത്റ, ശത്റൽ ത, ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷത്ത് ഇത്തുബാഖ് എന്ന് ആ ഒരു സിഫത്ത് പ്രത്യേകം കൊണ്ടുവരണം. ഷത്റ, ശത്റൽ മസ്ജിദി, ശത്റൽ മസ്ജിദിൽ ഹറാം. ഹ, ഹ ആണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. ഹറാം, മസ്ജിദിൽ ഹറാം. വഹൈസു മാ കുന്തും, വഹൈസു, വഹൈസു അല്ല, വഹൈസു, ഹ സ ഈ രണ്ടക്ഷരവും ഉച്ചാരണം ശ്രദ്ധിക്കണം. വഹൈസു സ ഫീ സു, സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നേരിയ തോതിൽ. വഹൈസു മാ കുന്തും ഇഖ്റാം ബിഗുന്ന, കുന്തും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാ കുന്തും ഫവല്ലു, സാക്കിന മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. കുന്തും ഫവല്ലു, ഫവല്ലു വുജൂഹക്കും, വുജൂഹക്കും ഷത്റ, ഷത്റ. ത, നേരത്തെ പറഞ്ഞതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷത്റ. വഇന്നല്ലദീന, വഇന്ന നൂൻ ശബ്ദം മണിക്കണം. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന, ലയ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ലയഅലമൂന എന്നല്ല ഓതേണ്ടത്, ലയഅലമൂന അന്നഹുൽ ഹഖു, അന്നഹു, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, തൊട്ടപ്പുറത്ത് അൽ ഹഖു, ഹ തൊണ്ടയുടെ മധ്യഭാഗം. അന്നഹുൽ ഹഖു മിർ റബ്, മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ ഇദ്ഗാം ബില ഗുന്ന, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാഫിലിൻ ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ബിഗാഫിലിൻ, ബിഗാ ഈ രൂപത്തിലൊന്നും ശബ്ദം വരരുത്. ബിഗാ, തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഖൈന്. ബിഗാ വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാഫിലിൻ അമ്മ, ബിഗാഫിലിൻ തൻവീൻ ശേഷം ഐൻ ഇസ്ഹാർ, ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, ഇങ്ങനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. അമ്മ, അമ്മ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. യഅമലൂൻ, യഅമലൂൻ ഐൻ, യഅമലൂൻ അല്ല, യഅമലൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യഅമലൂൻ, മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം നൂനിൽ ഫതഹാണ്, പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂൻ വരുന്നു. അപ്പോൾ താൽക്കാലിക സുക്കൂൻ, വഖഫ് ചെയ്യുന്നതിനാലുള്ള സുക്കൂൻ, അതാണ് ആരിദുൽ സുക്കൂൻ. ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, അതാണ് മദ് ആരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

فولي وجهك شطر المسجد الحرام وحيثما كنتم فولوا وجوهكم شطره

0: സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 80, സൂറ അബസ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്തിരി.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ യൂനിസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ ഓരോ പേജുകളിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അഷെയ്ഖ് സാദ് അൽ ഖാമിദിയാണ് നമുക്കൊപ്പമുള്ളത്. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 547 ഏതാനും വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 547 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി. പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് നാം ഈ പ്രോഗ്രാമിലൂടെ കേൾക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 38 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 38 മുതൽ 51 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. ഹറമൈൻ ലൈവിൽ ഇന്ന് ഇപ്പോൾ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തീൻ സൂറത്തു നസർ പാരായണം നിർവഹിക്കുന്നത് الشيخ احمد الحديفي.
1: الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

آمين. بسم الله الرحمن الرحيم. Thank you.

0: نصر الله والفتح، ورأيت الناس يدخلون في دين الله أفواجا، فسبح بحمد ربك واستغفره إنه كان توابا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ത്വീൻ, സൂറത്തു നസ്ർ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 155 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
6: أعوذ بالله من الشيطان الرجيم.
7: ولنبلونكم بشيء من الخوف والجوع

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 155 മുതൽ 160 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 25. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇൻ അദരി, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അറിയുകയില്ല. അഖരീബുൻ, സമീപമായതാണോ, അടുത്തതോ. മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. അം യജഅലു, അതോ ആക്കുമോ, അതല്ല ഏർപ്പെടുത്തുമോ. ലഹു റബ്ബി, അതിന് എൻ്റെ റബ്ബ്. അമദ, ഒരു ദീർഘമായ കാലാവധി.

0: പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ? അതല്ല, എന്റെ റബ്ബ് അതിനു വല്ല ദീർഘമായ കാലാവധിയും ഏർപ്പെടുത്തുന്നതാണോ എന്ന്. വചനം 26. വാക്കർത്ഥം: ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലായുൽഹിറു, എന്നാൽ അവൻ വെളിവാക്കുകയില്ല, വെളിപ്പെടുത്തിക്കൊടുക്കുകയില്ല. അലാ ഗൈബിഹി, അവൻ്റെ അദൃശ്യത്തെപ്പറ്റി. അഹദൻ, ഒരാൾക്കും.
1: ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ,
0: അദൃശ്യത്തെ അറിയുന്നവനത്രേ അവൻ, എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കിക്കൊടുക്കുന്നതല്ല. വചനം 27. വാക്കർത്ഥം: ഇല്ലാ മനിർത്തദ്വാ, അവൻ തൃപ്തിപ്പെട്ടു കൊടുക്കുന്നവർക്കല്ലാതെ, തിരഞ്ഞെടുത്തവരെയല്ലാതെ. മിർ റസൂലിൻ, വല്ല റസൂലും ദൂതരിൽ നിന്ന്. ഫ ഇന്നഹു, ഇനി അദ്ദേഹമോ, എന്നാൽ അദ്ദേഹമാകട്ടെ. യസ്ലുക്കു, അവൻ പ്രവേശിപ്പിക്കും, ഏർപ്പെടുത്തും. മിം ബൈനിയദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ. ഒമിൻ ഖൽഫിഹി, അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും. റസ്വദ, പാറാവുകാരെ, വീക്ഷിക്കുന്നവരെ.

അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ. എന്നാൽ അദ്ദേഹമാകട്ടെ, അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. വചനം 28. വാക്കർത്ഥം ലിയ അലമ, അവൻ അറിയുവാൻ വേണ്ടി. അൻ കദ്, ഉണ്ട് എന്ന്. അബ്ലഗു, അവർ എത്തിച്ചു. റിസാലാത്തി, ദൗത്യങ്ങളെ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. വ അഹാത്വ, അവൻ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു, പൂർണമായി അറിയുകയും ചെയ്തിരിക്കുന്നു. ബിമാ ലദൈഹിം, അവരുടെ അടുക്കൽ ഉള്ളതിനെ. വ അഹ്സ്വ, അവൻ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു, തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഉല്ല ഷെയ്ഇൻ, എല്ലാ വസ്തുവേയും. ആദദ, എണ്ണം, എണ്ണത്താൽ.

0: അവർ തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണത്. അവരുടെ അടുക്കലുള്ളതിനെ അവൻ അഥവാ അല്ലാഹു വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പൂർണമായി അറിയുന്നു. അവൻ സർവവസ്തുവും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26 27 വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. 2, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യ കാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. 3, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ. സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. സൂറത്തുൻ നംല് 65 വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50 വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹി നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖുമാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയു കൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നത് വരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ നാല് മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയു കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ നാല് മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേട്ടത്.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്തു തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേവലം പാരായണം ചെയ്യുന്നതിനപ്പുറം അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം. ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയവസന്തം. സൂറ സോഫാത്തിലെ 140-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 142 കൂടിയ വചനങ്ങൾ. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إذ أبق إلى الفلك المشحون فساهم فكان من المدحضين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 140-ാമത്തെ വചനമായിരുന്നു അവസാനമായി നമ്മൾ വിശദീകരിച്ചു വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ആ വചനത്തിൽ പരാമർശിച്ചത്. തൻ്റെ സമൂഹത്തിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ കാരണം താൻ അവരെ ക്ഷണിക്കുന്ന കാര്യം അവർ സ്വീകരിക്കാതിരുന്നപ്പോൾ നിരന്തരമായി അവരോട് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ഏകത്വത്തെക്കുറിച്ചും പറഞ്ഞപ്പോഴും അതൊന്നും സ്വീകരിക്കാൻ അവർ സന്നദ്ധരാവാതിരുന്നപ്പോൾ മനം മടുത്തുകൊണ്ട് ആ നാട് വിട്ടുപോകാൻ തയ്യാറായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചായിരുന്നു ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇവിടെ പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സംഭവിക്കുമോ എന്ന ഒരു ചർച്ച കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാം, അതിന് ഖുർആനിലും ഹദീസിലും തെളിവുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതര മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടാകും എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്നഹും മഅസൂമൂന മിൻ കുല്ലി മാ യഖ്ദിശു റിസാല. പ്രവാചകന്മാർ പ്രവാചകത്വത്തിന് നിരക്കാത്ത, അതിനെ അപമാനപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ പാപ സുരക്ഷിതരാകുന്നു. അൽ കദിബ് വൽ ഖിയാന വശിർക്ക്. അവരിൽ നിന്ന് കളവോ വഞ്ചനയോ അള്ളാഹുവിൽ പങ്കുചേർക്കലോ സംഭവിക്കുക എന്നത് അതൊരിക്കലും തന്നെ ഉണ്ടാവാത്ത കാര്യമാകുന്നു. അത് പ്രവാചകത്വം എന്ന ആ മഹത്തായ പദവിക്ക് നിരക്കാത്ത കാര്യമായതിനാൽ ഫഹാദ മഅസൂമൂന മിൻഹു ഖത്അൻ. ഇത്തരം തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവർ സുരക്ഷിതരാകുന്നു. ലി അന്നഹും ഇന്നമാ ജാഉ ലിഹദ് മിശ്രിക്. കാരണം പ്രവാചകന്മാരുടെ നിയോഗമനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കലും അള്ളാഹുവല്ലാത്ത ഒരു ആരാധ്യനെയും സ്വീകരിക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ആരാധനയിലോ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിലോ മറ്റൊരാൾക്കും പങ്കുചേർക്കാൻ, മറ്റൊരാളെയും പങ്കുചേർക്കാൻ പാടില്ല എന്നും സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകുന്നു പ്രവാചകന്മാർ. വല യുംകിനു അൻ യസ്ദുറ മിൻഹുമുൽ കദിബ് വൽ ഖിയാന. മാത്രമല്ല കളവോ വഞ്ചനയോ അവരും സംഭവിക്കാൻ പാടില്ല. ലി അന്ന ഹാദ യുഅദ്ദി ഇല ശക്കി ഫീമാ ജാഊബി. കാരണം അങ്ങനെ വന്നാൽ ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന അധ്യാപനങ്ങളിൽ ജനങ്ങൾ സംശയിക്കാൻ അത് കാരണമായിത്തീരും. രണ്ടാമത്തൊരു കാര്യം, ഹും മഅസൂമൂന ഐലൻ മിൻ കുല്ലി മാ യഖില്ലു ബിശ്ശറഫി. മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരാകുന്നു. അഥവാ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ, തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിക്കുകയില്ല എന്നർത്ഥം. കസരിക വശിബുഹിഹ മിമ്മ യഉദ്ദു ദനാഅത്തൻ വഖിസ്സ. വളരെ മോശമായ കാര്യങ്ങളായി ഗണിക്കപ്പെടുന്ന, മോഷണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള തെറ്റുകുറ്റങ്ങളോ അവരിൽ നിന്നും സംഭവിക്കുകയില്ല. വദാലികലി അന്ന നുബുവ അഅല മഖാമാതിൽ ബഷർ, കാരണം പ്രവാചകത്വം എന്നത് ഏറ്റവും ഉന്നതമായൊരു പദവിയാകുന്നു. ഫല യംബഗി അൻ യതഖല്ലഖ മൻ ഇത്തസഫു ബിഹ ബിഅർദലി അഖ്ലാഖിൽ ബഷർ, മനുഷ്യരിൽ ഏറ്റവും മോശക്കാരായ ആളുകളുടെ സ്വഭാവം അതൊരിക്കലും തന്നെ പ്രവാചകന്മാരിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് അത്തരം പാപങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരാകുന്നു. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, അന്നഹും മഅസൂമൂന മിൽ ഇസ്തിംറാരി ഫിൽ മഅസിയ, അഥവാ വല്ല പാപങ്ങളും അവർക്ക് പിണഞ്ഞാൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കൽ അതൊരിക്കലും തന്നെ അവർക്കുണ്ടാവുകയില്ല. ആ പാപം പാപമാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ പാപം ചെയ്തു പോയി എന്ന് മനസ്സിലാക്കിയാൽ, അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, പശ്ചാത്തപിക്കുന്ന പ്രകൃതമുള്ള ആളുകളാകുന്നു. വലാ യുംകിനു അൻ യുഖിറു അലൈഹ ബൽ ലാബുദ്ദ അൻ യൻബഹു അലൈഹ വയഹ്സുല മിൻഹുമു തൗബ ബിഖിലാഫി ഗൈരിഹിം. അൻ യൻബഹു അലൈഹ വയഹ്സുല മിൻഹുമു തൗബ, പ്രവാചകന്മാരിൽ നിന്ന് അങ്ങനെ വല്ല പാപകൃത്യങ്ങളും സംഭവിച്ചാൽ തന്നെ അള്ളാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങും, പശ്ചാത്തപിക്കും. എന്നാൽ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാകുന്നു ഇത്. ഫഇന്നഹും ഖദ് യഫ്അലൂന അൽമഅസിയ വയുഖിറൂന അലൈഹ, മറ്റു മനുഷ്യർ ഒരുപക്ഷേ പാപങ്ങൾ പ്രവർത്തിക്കുകയും ആ പാപങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും. വല യുവഫ്യക്കൂല ലിത്തൗബത്തി മിൻഹ, പലർക്കും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനുള്ള തൗഫീഖ് പോലും ലഭിക്കാതെ പോകും. എന്നാൽ ഇത്തരം പാപങ്ങളിൽ നിന്നും പാപങ്ങൾ ചെയ്താൽ തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്ന ആ തരത്തിൽ മഅസൂമുകളാകുന്നു പ്രവാചകന്മാർ. അമ്മൽ ഖൗലു ബി അന്നഹു ലാ ദുനൂബ ലഹും മുത്ലഖൻ, എന്നാൽ ആരെങ്കിലും പ്രവാചകന്മാർ ഒരു തെറ്റും ചെയ്യാത്തവരാകുന്നു എന്ന് പറയുന്നുവെങ്കിൽ, ഫഹാദ ഖൗലുൻ യുഖാലിഫുൽ കിതാബ വസ്സുന്ന, ആ വാദം ഖുർആനിനും സുന്നത്തിനും എതിരാകുന്നു. ഫഇന്നല്ലാഹ തആല ഖാല ഫീ കിതാബിഹി, അള്ളാഹു തൻ്റെ പ്രവാചകനെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പ്രവാചകരെ, താങ്കളുടെ പാപത്തിൻ്റെ പേരിലും സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും പാപത്തിൻ്റെ പേരിലും താങ്കൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് തെറ്റുകളോ പാപങ്ങളോ പണയുകയില്ല എന്ന് വിശ്വസിച്ചുകൂടാ. സൂറത്തുൽ ഫതഹിൽ കാണാം, ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ. ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന, തീർച്ചയായും താങ്കൾക്ക് നാം പ്രത്യക്ഷമായ വിജയം നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, മുമ്പ് പറ്റിയ തെറ്റുകൾ പാപങ്ങൾ താങ്കൾക്ക് നാം, അല്ലെങ്കിൽ അള്ളാഹു, പൊറുത്തു തരാൻ വേണ്ടി. വമാ തഅഖർ, പിന്നീട് സംഭവിക്കുന്നതും. വയുതിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹം താങ്കളുടെ മേൽ പൂർത്തിയാക്കി തരുന്നതിനും. വയഹ്ദിയക, താങ്കളെ വഴി നയിക്കുന്നതിനും. സിറാത്തം മുസ്തഖീമ, ചൊവ്വായ പാതയിലേക്ക്. ഈ വചനത്തിൽ നിന്നും പ്രവാചകൻ തിരുമേനിയുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കും എന്ന് വ്യക്തമായി അള്ളാഹു പറയുന്നു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ കാണാൻ സാധിക്കും, അല്ലാഹു മഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജുല്ലഹു വഅവ്വലഹു വആഖിറ, അള്ളാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും, ചെറിയതും വലിയതും, ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും എല്ലാം നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു എന്ന് തുടങ്ങിയ പ്രാർത്ഥനയും കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഞാൻ മുമ്പ് ചെയ്തതും ശേഷം ചെയ്തതും, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും തുടങ്ങി പ്രവാചകൻ അത്തരം ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ, നിരന്തരം പാപകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ എന്നതല്ല അതിൻ്റെ വിവക്ഷ. മറിച്ച് പാപങ്ങൾ പിണയാം, അത് പ്രവാചകത്വത്തിന് നിരക്കാത്ത കാര്യമല്ല, അതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. കുല്ലു ഹാദാ സ്വരീഹുൻ ഫീ അന്നർ റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് യഖഉ മിൻഹു ദൻബ്. ഇതെല്ലാം വ്യക്തമാക്കുന്ന കാര്യം, ചിലപ്പോഴൊക്കെ തെറ്റുകൾ പിണയാം. വലാകിന്ന ശഇൻ കുല്ല ശഇൻ അന്നഹു ലാ യുഖിറു അലൈഹി. എന്നാൽ പ്രവാചകന്മാരുടെ പ്രത്യേകത കാര്യം, അവർ ഒരിക്കലും തന്നെ തങ്ങൾക്കു പണഞ്ഞ തെറ്റിൽ പാപത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരല്ല. അതിൽ നിന്നും അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാകുന്നു. 141-ാമത്തെ വചനം, ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ. ഫസാഹമ, എന്നിട്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുത്തു. ഫകാന, അപ്പോൾ ആകുന്നു. മിനൽ മുദ്ഹദീൻ, തോൽപ്പിക്കപ്പെട്ടവരിൽ, പരാജയപ്പെട്ടവരിൽ. അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും അങ്ങനെ അതിൽ അദ്ദേഹം പരാജിതരിൽ പെടുകയും ചെയ്തു. ഐ ഇഖ്തറ മഅ റുക്കാബി സഫീന ഫഖറജ സഹ്മു യൂനുസ് അലൈഹിസ്സലാം. ആ കപ്പലിൽ ഭാരം അധികമായപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് നറുക്കെടുപ്പിലൂടെ കുറച്ചാളുകളെ പുറത്താക്കാം. അങ്ങനെ നറുക്കെടുത്തപ്പോൾ അതിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയും ഉണ്ടായിരുന്നു. ഐ മഗ്ലൂബീന ബിൽ ഖർഅ, ആ നറുക്കെടുപ്പിൽ നറുക്കെടുത്തപ്പോൾ അതിൽ പരാജയപ്പെട്ടവരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. എന്നു പറഞ്ഞാൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമായിരുന്നില്ല നറുക്കെടുപ്പിലൂടെ പുറത്താക്കപ്പെട്ടവർ, അവരിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു എന്നാണ്. മിനൽ മുദ്ഹദീൻ എന്ന ബഹുവചന രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അന്ന ഹാദിഹി സഫീന അൽ മഷ്ഹൂന ലമ്മ കാനത് ഫി അർദിൽ ബഹരി വഹിയ മംലൂഅത്തുൻ വസാറത്ത് ഫി ലുജ്ജത്തിൽ ബഹരി സഖുലൽ ഹംല് വഇദാ സഖുലൽ ഹംല് ഫലാ ബുദ്ദ മിൻ അഹദി അംറൈൻ. ആ കാലത്ത് ഇങ്ങനെ കപ്പലിൽ ഭാരം കൂടിയാൽ അവർ രണ്ടാൽ ഒരു കാര്യം ചെയ്യാറുണ്ട്, ഇമ്മ അൻ യുഖഫിഫൽ ഹംല് വ ഇമ്മ അൻ യുഗ്രിഖൽ ജമീഅ്. രണ്ടാലൊരു കാര്യമാണ് ചെയ്യാൻ കഴിയുക, ഒന്നുകിൽ കുറച്ചാളുകളെ പുറത്താക്കി അതിലെ ഭാരം കുറക്കുക, അതല്ലെങ്കിൽ പിന്നീട് എല്ലാവരും ഒന്നിച്ച് മുങ്ങുക. വലാ ഷക്ക അന്ന തഖ്ഫീഫൽ ഹംല് ഔ മിൻ ഗർഖിൽ ജമീഅ് ലിഅന്ന ഇദാ ഖഫഫൽ ഹംല് നജ മൻ ബഖിയ. അവർ പ്രയോഗിച്ചത് കുറച്ചാളുകളെ പുറത്താക്കിയാൽ ബാക്കിയുള്ളവർ രക്ഷപ്പെടുമല്ലോ, അതിനുവേണ്ടിയാണ് ഈ തരത്തിൽ നറുക്കെടുപ്പ് നടത്തിയത്. വൈദാ ബഖൽ ഹംല് അലാ മാഹുവ അലൈഹ് അഗറഖൽ ജമീ. മറിച്ച് ആ ഭാരം ആരെയും പുറത്താക്കാതെ അത് കുറക്കാതിരുന്നാൽ എല്ലാവരും ഒന്നിച്ച് മുങ്ങിപ്പോകും. വ ബഖാ ഉൽ ബഅദ് ഔലാ മിൻ ഹലാക്കിൽ കുല്ല്. എല്ലാവരും ഒന്നിച്ച് മുങ്ങി മരിക്കുന്നതിനേക്കാൾ ഭേദം, കുറച്ചാളുകളെ പുറത്താക്കിയാൽ മറ്റുള്ളവർ രക്ഷപ്പെടലായിരിക്കുമല്ലോ. വഹാദ അമ്രുൻ അഖിലിയുൻ, അതാണ് ബുദ്ധിപരമായ കാര്യം. ഫഖ്തറഉ ഇദ് ലൈസ ഇൽഖാഉ ബഅദുഹും ഫിൽ ബഹ്ർ ഔലാ മിൻ ഇൽഖാഇൽ ആഖർ ഫലാ സബീല ഹീനഇദിൻ ഇല തഖല്ലുസി മിൻ ഹാദിഹിൽ മുഷ്കില ഇല്ലാ ബിൽ ഖർഅ. അവരുടെ മുമ്പിൽ അങ്ങനെ പുറത്താക്കാൻ ഉള്ളൊരു മാർഗമായി അവർ കണ്ടത് നറുക്കെടുപ്പായിരുന്നു. അതാണ് ഖുർആൻ ഫസാഹമ, അങ്ങനെ നറുക്കെടുത്തു. ഫകാന മിനൽ മുദ്ഹദീൻ, അദ്ദേഹം പരാജിതരിൽപ്പെട്ടു എന്ന് പറഞ്ഞത്. ഇഖ്തറഉ അയ്യുഹുമുല്ലദി യുൽഖാ വമിനൽ മഅലൂം അന്നനാ ഇദാ അലിംനാ മൻ യുൽഖാ അലിംനാ മൻ യബ്ഖാ വലിഹാദാ ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാഹുവിൻ്റെ പ്രയോഗത്തിൽ അവിടെ പരാജയപ്പെട്ടവരിൽ അദ്ദേഹം പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ആരാണ് പരാജയപ്പെട്ടവരെന്നും അല്ലാത്തവരും ആരാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫസാഹമ ഫകാന മിനൽ മുദ്ഹലീൻ എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വഹാദ യദുല്ലു അല അന്നൽ ഖറഅ അസാബതുഹു വ അസാബതു ഗൈറഹു അയ്ദൻ. ആ നറുക്കെടുപ്പിൽ നറുക്ക് വീണത് അദ്ദേഹത്തിന് മാത്രമായിരുന്നില്ല, അത് മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ആ പായക്കപ്പൽ കാറ്റിൽ പെട്ടുകൊണ്ട് അപകടാവസ്ഥയിലായപ്പോൾ ആ കപ്പലിലെ യാത്രക്കാർ നറുക്കെടുക്കാൻ തയ്യാറായി. ലി തഖ്ഫീഫിൽ ഹമൂല ഖൗഫൽ ഗർഖി, ഭാരം കുറക്കാൻ വേണ്ടി, കാരണം അല്ലെങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഫകാൻ യൂനുസ് മിനൽ മഗ്ലൂബീൻ, അങ്ങനെ പരാജയപ്പെട്ടവരിൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയും ഉൾപ്പെട്ടു. 142-ാമത്തെ വചനം, ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ഫൽതഖമഹു, അങ്ങനെ അദ്ദേഹത്തെ വിഴുങ്ങി. അൽ ഹൂതു മത്സ്യം, വഹുവ അദ്ദേഹം ആയിരിക്കെ, മുലീം ആക്ഷേപ വിധേയൻ. ഐ ആതിൻ ബിമാ യുലാമു അലൈഹി വഹുവ ഹജ്റുഹു ഖൗമഹു. അദ്ദേഹം ആക്ഷേപ വിധേയനായി എന്ന് പറഞ്ഞത് തൻ്റെ ജനതയെ അദ്ദേഹം അവരെ വിട്ടു പോന്നു എന്നതാകുന്നു. ദൂന അൻ യഅ്ദന ലഹു റബ്ബു, അള്ളാഹു അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ. ലിദാലിക യജിബു അല ദാഇയ ഇദാ കാന ഫീ മകാനിൻ മാ യദുഉ ഫീഹി നാസ് ഇലല്ലാഹ്. അത് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവർക്ക് ഒരു വലിയ പാഠം നൽകുന്ന കാര്യമാണ്. ആ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്നതിനിടക്ക് ജനങ്ങൾ അത് സ്വീകരിക്കുന്നില്ല, ജനങ്ങൾ ആ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്ന് കാണുമ്പോൾ ആ പ്രദേശം വിട്ടുകൊണ്ട്, ആ ജനതയെ വിട്ടുകൊണ്ട് പോവുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. വ ബദാലഹു അൻ യുഗയ്യിറൽ ബീഅ يجب عليه الا يستعجل بتغيير البيئه حتى يستخير الله تعالى فيقسم الله له الخير. അങ്ങനെ തന്റെ മുമ്പിൽ അത്തരം ഒരു അഭിപ്രായം വന്നാൽ ആ പ്രദേശം വിട്ടു പോകണോ അതല്ല അവിടെ തന്നെ തുടരണോ എന്ന ഒരു ചിന്ത വന്നാൽ അല്ലാഹുവിനോട് അഭിപ്രായം ആരായുന്ന ഇസ്തിഖാറത്ത് നടത്തുകയും അങ്ങനെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ ഇസ്തിഖാറത്തിന് നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ ഒരു നല്ല വഴി അള്ളാഹു കാണിച്ചു തരും. വല്ലാഹു തആല യഖൂൽ, അള്ളാഹു പറയുന്നു, വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ഏതാണ് ഖൈറ് എന്നതും ഏതാണ് ഷർറ് എന്നതും അള്ളാഹുവാണ് നന്നായി അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നവരല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആ സംഭവത്തിൽ നിന്ന് നാം ഓരോരുത്തരും പാഠം പഠിക്കേണ്ടതുമാണ് ഈ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നാം ഏവർക്കും തൗഫീഖും സന്മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാനുമുള്ള എല്ലാ നിലക്കുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 140-ാമത്തെ വചനത്തിൻ്റെ അവസാനവും തുടർന്ന് 142 കൂടിയ വചനങ്ങളുമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതു തരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം

0: മുമ്പാണിത്, ഇതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് ശുഅറ 52 മുതൽ സൂറത്ത് നംല് സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറ 52 മുതൽ സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ. പാരായണം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു സുമർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ കുഞ്ഞുകാരിയായ മുഹമ്മദ് ത്വഹ അൽ ജുനൈദിന്റെ ശബ്ദത്തിൽ കേൾക്കാം.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തു സുമർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് കുഞ്ഞുകാരിയായ മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ ഖത്തമുൽ ഖുറാൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സോഫി.
2: പരിശുദ്ധ ഖുറാനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുറാനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്.

0: രാജകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ് അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം. ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പറിൽ നിന്നും ഏതാനും വരികൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 549-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തു തഗാബുൻ, മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. هو الذي خلقكم فمن

0: الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم عالم الغيب والشهادة العزيز الحكيم.
1: Peace Radio. Tune to reality. Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840 www.peaceradio.com.
2: വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ഹിഫ്ലുൽ ഖുർആനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തു അഹ്സാബ് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ, ഇന്ന് മുതൽ നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, വളരെ എളുപ്പം പഠിക്കാൻ എളുപ്പമുള്ള ഒരു അധ്യായമാണ് സൂറത്തു സജദ. ഇൻഷാല്ലാ, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹ് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഒരു സൂറ കൂടിയാണ് സൂറത്തു സജദ. നമുക്കറിയാം, ഇൻഷാല്ലാ ഇന്ന് നമുക്ക് പാരായണം ചെയ്ത് പഠിച്ച് നമ്മൾ ഓരോരുത്തരും ഇതുവരെ പഠിച്ച ഓരോ ഭാഗവും നന്നായി റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാരായണം ചെയ്യണമേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

ഇവിടെ അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്തആത്തിൽപ്പെട്ട, അതായത് മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ എന്നൊക്കെ പറയുന്ന നിയമമാണ് അവിടെ. നമ്മൾ ആ ലാമിനുള്ള മദ്ദും മീമിനുള്ള മദ്ദും ആറ് ഹർക്കത്ത് വീതം നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ മദ്ദുൽ ലാസിം ഹർഫി മുസക്കൽ, അതായത് കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകളാണ്, അതായത് പല സൂറത്തുകളുടെയും തുടക്കത്തിൽ കാണാവുന്നതാണല്ലോ ഇങ്ങനെ കേവലാക്ഷരം. അതുകൊണ്ട് ഹറൂഫുൽ മുഖത്താത്തി എന്നാണ് പറയുക. ഒന്നുകൂടി നോക്കൂ.

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ 1-2 ആയത്തുകൾ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ആ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു സജദയിലെ 1-2 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نورنا على مر الزمان تألقا وأضاء للدنيا طريقا.
5: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീലാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: أعوذ بالله من الشيطان الرجيم.

عبده قل أتخذتم عند الله عهدا فلن يخلف الله عهده.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബക്കറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 146, 147, 148 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിദ് അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 145 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇൻഷാ അല്ലാ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون.

പറയണം, ശ്രദ്ധിക്കുക. അല്ലദീന ആതൈനാഹുമുൽ കിതാബ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു. യഅരിഫൂന അല്ല, യ ഐന തൊണ്ടയുടെ മധ്യഭാഗം. യഅരിഫൂനഹു കമാ യഅരിഫൂന യഅരിഫൂന അബ്നാഅഹും. മദ് മുത്തസില്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണ് ഉള്ളത്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും. വഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഫരീഖം ഖാഫാണ്, ഫരീഖൻ അല്ല ഫരീഖൻ. അതുപോലെ തന്നെ ഫരീഖൻ തൻവീൻ ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇത് ഖംബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേ പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖം മിൻ, ഫരീഖം മിൻഹും, ഫരീഖം മിൻഹും ലയക്തുമൂന, ലയക് ലയക്തുമൂന അൽഹഖ. ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗം. ഹഖ വഹും യഅലമൂൻ, വഹും യഅലമൂൻ. യ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന്, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. വഹും യഅലമൂൻ. അടുത്ത ആയത്ത് അൽഹഖു മിർ റബ്ബിക. അൽഹഖു ഖാഫ് മിർ റബ്ബിക, സാക്കിന നൂന് ശേഷം റാ, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം അഥവാ കൂട്ടിലയിപ്പിക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. അൽഹഖു മിർ റബ്ബിക, മിർ റബ്ബിക്. അൽഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന, ഫലാ ഫലാ തകൂനന്ന. നൂന് ശദ്ദ് മണിക്കണം. മിനൽ മുംതരീൻ, മിനൽ മുംതരീൻ, മിനൽ മുംതരീൻ. വലികുല്ലി വിജ്ഹതുൻ, വലികുല്ലി. തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വാവിന് ശബ്ദമില്ല, വളരെയധികം ശ്രദ്ധിക്കണം. വലികുല്ലി വിജ്ഹതുൻ, വിജ് വിജ്, ജീമിനെ കൽക്കല ചെയ്യണം. വിജ്ഹതുൻ, വിജ്ഹതുൻ. തൻവീന് ശേഷം ഹുവ മുവല്ലിഹ, ഹ ഇദ്ഹാർ ചെയ്യണം. തൻവീന് ശേഷം ഹ വന്നാൽ തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. വിജ്ഹതുൻ ഹുവ, ഹുവ മുവല്ലിഹ, മുവല്ലിഹ. ഫസ്തബിഖു, ഫസ്തബിഖുൽ, ഫസ്ത എന്നല്ല, ഫസ്തബിഖുൽ ഖൈറാത്, ഫസ്തബിഖുൽ ഖ ഖൈറാത്. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖൈറാത്. ഐനമാ തകൂനു, ഐനമാ തകൂനു. യഅതി ബികുമുല്ലാഹു, യഅതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യഅതി എന്നോ യഅതി എന്നോ അല്ല, യഅതി, യഅതി. ഇങ്ങനെ ഹംസയുടെ ഉച്ചാരണം വളരെ നേരിയ തോതിൽ, കൽക്കല ചെയ്യരുത്, എന്നാൽ തീരെ കേൾക്കാതിരിക്കുകയും ചെയ്യരുത്. യഅതി അല്ല, യഅതി ബികുമുല്ലാഹ്, يأتي بكم الله جميعا, جميعا. عين തൊണ്ടയുടെ മധ്യഭാഗം. ان الله നൂന് ശദ്ദ് മണിക്കണം. ان ان الله على كل شيء, على كل شيء, كل شيء. ق തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നമ്മൾ ധാരാളമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പാരായണത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരത്തിൻ്റെ കൂടെ ആ ഒരു മണിക്കൽ ശബ്ദം വരുമ്പോൾ ആ ഒരു ശബ്ദവും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ഷൈ ഇങ് ക, ഷൈ ഇങ് ക, ഷൈ ഇങ് ഖദീർ. ഇവിടെ റായിന് സുക്കൂൻ, നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു. ഖദീർ എന്നല്ല, അധികം ആളുകൾ അങ്ങനെ പറയും, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയൊക്കെ അധികവും
തർഖീഖ് അഥവാ റായിനെ നേർപ്പിക്കണം. ഖദീർ, ഖബീർ, ബസീർ ഇതെല്ലാം ഇവിടെയും ഖദീർ എന്നാണ് പറയേണ്ടത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 146, 147, 148 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: സൂറത്തു തഗാബുൻ, മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ 49 ഹുജറാത്ത് 12 മുതൽ 18 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ബഖറ 165 മുതൽ 169 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 165 മുതൽ 169 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്തു അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيع പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فَاسْتَفْتِهِمْ أَلِرَبِّكَ الْبَنَاتُ وَلَهُمُ الْبَنُونَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 149-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫസ്തഫ്തിഹിം, എന്നാൽ അവരോട് വിധി അഥവാ അഭിപ്രായം അന്വേഷിക്കുക. അലി റബ്ബിക, നിന്റെ റബ്ബിനോ, അൽ ബനാത്ത്, പെൺമക്കൾ, വലഹും, അവർക്കുമാണോ, അൽ ബനൂൻ, ആൺമക്കൾ. നബിയെ, എന്നാൽ അവരോട് അഥവാ ബഹുദൈവ വിശ്വാസികളോട് വിധി അന്വേഷിക്കുക. പെൺമക്കൾ നിന്റെ രക്ഷിതാവിനും ആൺമക്കൾ അവർക്കുമാണോ? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായി മലായിക്കത്തുകളെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു ചോദിക്കുന്നത്. യഖൂലു തആല മുൻകിറൻ അലാ ഹാഉലാഇൽ മുശ്രിക്കീൻ, ഈ ബഹുദൈവ വിശ്വാസികളെ നിഷേധിച്ചുകൊണ്ട്, അവരുടെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫീ ജഅലിഹിം ലില്ലാഹിൽ ബനാത്തി സുബ്ഹാന വലഹും മാ യഷ്തഹൂൻ. അവർ അള്ളാഹുവിന് മലക്കുകളെ പെൺമക്കളായി നിശ്ചയിക്കുകയും അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നവരെയും, ഐ മിനദ്ദുക്കൂരി, ഐ യവദ്ദൂനലി അംഫുസിഹിം അൽ ജയ്യിദ്, അവർ സ്വന്തത്തിന് ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മേൽ അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ നിശ്ചയിച്ചു കൊടുക്കുകയും ആണോ? പെൺമക്കളെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് ആ ചരിത്രം, അവരുടെ ചരിത്രം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. സൂറത്തുൻ നഹലിലെ 58-ാമത്തെ വചനത്തിൽ കാണാം, وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنْثَى ഒരു പെൺകുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖം വിവർണമാകും, മുസ്വദ്ദൻ കറുത്തിരുണ്ട് കരുവാളിച്ചു പോകും, വഹുവ കദീം അവൻ കോപം ഉള്ളിൽ ഒതുക്കിയവനായ നിലയിൽ. ആ നിലയിലായിരുന്നു പെൺകുട്ടികളെ അവർ കണ്ടിരുന്നത്. തങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുന്നു എന്നത് അവർക്ക് അവർ അപമാനമായി കണ്ടിരുന്നു. യസൂഉഹു ദാലിക വല യഖ്താറു ലിനഫ്സിഹി ഇല്ലൽ ബനീൻ. പെൺകുട്ടികൾ തങ്ങൾക്ക് അപമാനമായി കാണുകയും ആൺകുട്ടികളെ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് ഫകൈഫ നസബു, എങ്ങനെയാണവർ ചാർത്തി പറയുന്നത്. അല്ലാഹുവിൻ്റെ പേരിൽ അൽ ഖിസ്മല്ലദീ ലാ യഖ്താറൂനഹു ലി അൻഫുസിഹിം, അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത തിരഞ്ഞെടുക്കാത്തവരെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല തആല ഫസ്തഫ്തിഹിം ഐ സൽഹും അലാ സബീലിൽ ഇൻകാരി അലൈഹിം, അവരോടൊന്ന് അഭിപ്രായം ചോദിക്കുക, അവരോടൊന്ന് മതവിധി ചോദിക്കുക. ഈ പറയുന്നത് അവർ വാദിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക. സൂറത്തുൻ നജ്മിലെ 21-22 വചനങ്ങളിൽ കാണാം, അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മതു ദീസ. അലി റബ്ബികൽ ബനാതു വലഹുമുൽ ബനൂൻ, അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ, നിന്റെ രക്ഷിതാവിന് പെൺമക്കളുമാണോ. നജ്മിൽ പറയുന്നു അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളുമാണോ. തിൽക്ക ഇദൻ ഖിസ്മതു ദീസ, എന്നാൽ അത് അനീതിയോടുകൂടിയുള്ള ഒരു വിഭജനം തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങളുണ്ടാവുക എന്നതിൽ നിന്ന് പരമപരിശുദ്ധനാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ്, അവൻ ഏകനാണ്, പരാശ്രയമുക്തനാണ്, സന്താനങ്ങൾ ജനിച്ചിട്ടില്ലാത്തവനാണ്, സന്താനമായി ജനിക്കാത്തവനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെ ഇല്ല. ഖലഖൽ ഖൽഖ ബിഖുദ്റതിഹി, തൻ്റെ കഴിവുകൊണ്ട് അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. മിൻ അസ്ലിൻ വാഹിദിൻ, ഒരേ അടിസ്ഥാനത്തിൽ നിന്ന്. സുമ്മ ജഅല നതാജ ജിൻസൈനി മുഖ്തലിഫൈനി, എന്നിട്ട് ആ ഒരു സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഇണകളെ ആ വർഗത്തിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചു. അല്ലാഹു സൂറത്തുൽ ഖിയാമയിൽ ചോദിക്കുന്നു, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ വിട്ടേക്കുമെന്ന്, വിടപ്പെടുമെന്ന്. അലം യകുനു തുഫതം മിമ്മനിയ്യുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിലെ ഒരു കണികയായിരുന്നില്ലേ, ഒരു ബീജമായിരുന്നില്ലേ. ثم كان علقة فخلق فسوى, പിന്നെ അവൻ രക്തപിണ്ഡമായി, എന്നിട്ട് അവനെ ശരിയാക്കി അഥവാ ശരിയായി സൃഷ്ടിച്ചു. فجعل منه الزوجين الذكر والأنثى, എന്നിട്ട് അതിൽ നിന്ന് അവൻ ആൺ പെൺ ഇണകളെ സൃഷ്ടിച്ചു. അള്ളാഹുവാണ് ഈ രണ്ട് വിഭാഗത്തെയും ഒരു വർഗത്തിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്ന് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. ഫഹാദിഹി ഖുദ്റത്തുൻ അജീബ അൻ യകൂനൽ അസ്ലു വാഹിദ വൽ മുസ്തഖറു വാഹിദൻ വൻ നതാജു മുഖ്തലിഫ, ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തീർത്തും ഒരുപാട് വ്യതിരിക്തതകളുള്ള, ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് അസ്തിത്വങ്ങളെ സൃഷ്ടിച്ചു എന്നത് അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെയാണ് അറിയിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫസ് അൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമക് കൈഫ ജഅലു ലില്ലാഹിൽ ബനാത് അല്ലാത്തി യക്റഹൂനഹുൻ. പ്രവാചകരെ, താങ്കൾ ചോദിക്കുക താങ്കളുടെ ജനതയോട്, അവർ തങ്ങൾക്ക് വെറുത്തിരുന്ന ആ ജനത എങ്ങനെയാണ് ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പേരിൽ ചാർത്തുന്നത്? വലി അംഫുസിഹിമുൽ ബനീനല്ലദീന യുരീദുനഹും, അവർ ആൺമക്കളെയാണ് അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ പെൺമക്കളെ അവർ നിശ്ചയിക്കുന്നത്? ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യം, വഖദ് ജാഉ ഫീ മഖാലിഹിം ഹാദാ ബിസലാസതി അൻവാഇ മിനൽ കുഫ്ർ, ഇവരുടെ ഈ വാക്കിൽ മൂന്ന് കുഫറുകൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹുവിനെ ശരീരമുള്ള ഒരാളോട് ഉപമിച്ചിരിക്കുന്നു. ലിഅന്നൽ വിലാദത്ത മിൻ അഹ്വാനിൽ ജിസ്മി, അള്ളാഹുവിനെ ശരീരമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രസവിക്കുക എന്ന കാര്യം, സന്താനത്തെ ജനിപ്പിക്കുക എന്ന കാര്യം അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, തങ്ങൾക്ക് വേണ്ടി അവർ നല്ലതിനെ തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് വേണ്ടി അതിനേക്കാൾ അവർ മോശമായി കണ്ടതിനെ അള്ളാഹുവിന് അവർ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്ത് സുഖ്റുഫിൽ അള്ളാഹു പറഞ്ഞു, വഇദാ ബുഷിറ അഹദുഹും ബിമാ ദറബ ലിർറഹ്മാനി മസല ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിന് അവർ ആരോപിക്കുന്ന അതിനെക്കുറിച്ച്, അഥവാ പെൺകുഞ്ഞിനെക്കുറിച്ച്, അങ്ങനെ ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിവർണമാകും, അവർ ദുഃഖം ഉള്ളിൽ ഒതുക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതിനെ അവർ തെരഞ്ഞെടുക്കുകയും അള്ളാഹുവിന് അവർ മോശമായി കണ്ടതിനെ ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അന്നഹും ജഅലു അൽ മലായികത്തൽ മുഖറബീന വസ്ഫൽ ഉനൂസ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരായ മലായികത്തുകളെ അവർ സ്ത്രീകളായി വിശേഷിപ്പിക്കുന്നു. അവരാകട്ടെ ഈ സ്ത്രീകളെ അനിഷ്ടത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നു. വലിദാരിഖ് കറല്ലാഹു തആല ഹാദിഹിൽ അൻവാ മിൻ കുഫ്രിഹിം ഫീ കിതാബിഹി ഗൈറ മറ. അതുകൊണ്ട് തന്നെ ഈ വാദം, അവർ വാദിക്കുന്ന ഈ വാദം, ഈ ആരോപണം അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് പല വചനങ്ങളിലും എടുത്തു പറയുകയും ചെയ്യുന്നു. ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, തഹദ്ദ അഹ്ലൽ കുഫ്രി വശിർക്കി ബി ബയാനി ദലീലി അലാ മാ യഖൂലൂന മിനൽ കദിബി വൽ ഇഫ്തിറാ. അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിരീങ്ങളോടും മുശ്രിക്കുകളോടും വെല്ലുവിളിക്കുന്നു. അള്ളാഹുവിൻ്റെ മേൽ അവർ ആരോപിക്കുന്ന ഈ ആരോപണത്തിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി. മറ്റൊന്ന്, അത്തഹക്കുമു ബിഹാ ഉലാഇൽ മുശ്രിക്കീൻ, ഈ ആളുകളെ അള്ളാഹു പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു ജഅലഹും ബിമൻസിലത്തിൽ ഉലമായി അല്ലദീന യസ്തഫ്തൂന വഹും അജ്ഹലുന്നാസ് ബിലാ ശക്ക്, അറിവുള്ളവരുടെ സ്ഥാനത്താണ് അള്ളാഹു ഇവരെ അവരോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ജനങ്ങളിൽ വച്ച് ഏറ്റവും വിവരദോഷികളാകുന്നു. പക്ഷേ അറിവുള്ളവർ എന്ന രൂപത്തിൽ അവരോട് ഫത്വ ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അതാണ് രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തേത്, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർക്കിഷ്ടപ്പെടാത്ത പെൺമക്കളെ ആരോപിക്കുന്നത് മുഖേന അവർ അനീതിയാണ് പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഈ വചനം എടുത്തു പറയുകയും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുകയും ചെയ്യുന്നു. സൂറത്ത് സ്വാഫാത്തിലെ 150-ാമത്തെ വചനത്തിൽ അം ഖലഖ്നൽ മലായികത ഇനാസം വഹും ഷാഹിദൂൻ അം ഖലഖ്ന, അതല്ലെങ്കിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നുവോ അൽ മലായിക മലക്കുകളെ ഇനാസ സ്ത്രീകളായി വഹും അവർ ആയിരിക്കെ ഷാഹിദൂൻ സാക്ഷികൾ ഹാജറുള്ളവർ അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ മലായിക്കത്തുകളെ പെൺമക്കളായി ആരോപിക്കുന്ന ഈ ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന് സാക്ഷികളായിരുന്നോ? അതാണ് ആ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൽ റഔ അൽ മലായിക ലമ്മ ഖുലിഖത് വഅറഫു അന്നഹും ബനാത്, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇവർ അത് കണ്ടിരുന്നോ, ഇവർ അതിന് സാക്ഷികളായിരുന്നോ? എന്നാൽ സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു, മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം, മാ അഷ്ഹദ്തുഹും, ഞാൻ അവരെ സാക്ഷികളാക്കിയിട്ടില്ല, ഖൽഖ സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ, വലാ ഖൽഖ അൻഫുസിഹിം, അവരുടെ സൃഷ്ടിയിൽ തന്നെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. യഅനി അം ഖലഖ്നൽ മലായികത ഹാല കൗനിഹ ഇനാസൻ വൽ ജവാബ്, നാം ഈ മലക്കുകളെ സൃഷ്ടിച്ചപ്പോൾ അവരെ സ്ത്രീകളാക്കിയിരുന്നോ പെൺമക്കളാക്കിയിരുന്നോ? അതിൻ്റെ ഉത്തരം ലാ, മാ ഖലഖല്ലാഹു അൽ മലായികത ഇനാസൻ ബൽ വലാ ദുകൂറൻ, സ്ത്രീകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ, മലക്കുകളെ അള്ളാഹു അവരെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ല. വലിഹാദ ലാ നിസ്ഫൽ മലായിക ബിൽ ഉനൂസ വലാ ബിദ്ദുകൂറ, പലരും വാദിക്കുന്നതുപോലെ മലക്കുകളിൽ പകുതി പേർ സ്ത്രീകളും പകുതി പേർ പുരുഷന്മാരുമാണെന്ന വാദം, അത് പ്രമാണത്തിലില്ല, അത് അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണമാകുന്നു. ലിഅന്നൽ മലായികത ലായതവാലിദൂന വലായഅകുലൂന വലായശ്റബൂൻ, അവർ സന്താനങ്ങളെ ജനിപ്പിക്കുകയോ അതേപോലെ തന്നെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല. വലാക്കിൻ ഹും ഖാലു ഇന്നൽ മലായികത ബനാത്തുല്ലാഹ് ഫജഅലുൽ മലായികത ഇനാസ, അല്ലാഹു സ്ത്രീകളോ പുരുഷന്മാരോ ആക്കിയിട്ടില്ലാത്ത ഈ മലക്കുകളെക്കുറിച്ചാണ് അവർ അല്ലാഹുവിൻ്റെ പെൺമക്കളാകുന്നു മലക്കുകൾ എന്ന് ആരോപിക്കുന്നത്. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, വസ്അൽഹും അഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഹാദിറൂൻ, അവരോട് ചോദിക്കുക, നാം മലക്കുകളെ സൃഷ്ടിക്കുമ്പോൾ പെൺമക്കളായി സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ അവരെ സൃഷ്ടിക്കുമ്പോൾ വഹും ഹാദിറൂൻ, ഈ പറയുന്നവർ അതിന് ഹാജറുണ്ടായിരുന്നോ, അതിന് സാക്ഷികളായിരുന്നോ? ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വഖൗലുഹു അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ, നാം മലക്കുകളെ പെൺമക്കളായിട്ടാണോ സൃഷ്ടിച്ചത്, അവർ അതിന് സാക്ഷികളായിരുന്നോ? ഐ കൈഫ ഹകമു അലൽ മലായിക, ഇവരെങ്ങനെയാണ് മലക്കുകളെക്കുറിച്ച് വിധി പറയുന്നത്, അന്നഹും ഇനാസുൻ, അവർ പെൺമക്കളാണ് സ്ത്രീകളാണ് എന്ന്, വമാ ഷാഹദു ഖൽഖഹും, ഈ പറയുന്നവർ അതിന് സാക്ഷികളായിരുന്നിട്ടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞതുപോലെ, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, അവർ പരമകാരുണ്യകന്റെ സൃഷ്ടികളായ മലക്കുകളെ സ്ത്രീകളാക്കിയിരിക്കുന്നു. അഷഹിദു ഖൽഖഹും, അവരുടെ സൃഷ്ടിപ്പിന് ഇവർ സാക്ഷികളായിരുന്നോ എങ്കിൽ സതുക്തബു ഷഹാദതുഹും, ഇവരുടെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തപ്പെടും. വയുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വിദണ്ഡവാദമല്ലാതെ, കള്ള ആരോപണമല്ലാതെ അള്ളാഹു മലക്കുകളെ സ്ത്രീകളാക്കി എന്നതിന് ഒരു പ്രമാണവും ഈ ആളുകൾക്കില്ല എന്നതാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അള്ളാഹുവിനെക്കുറിച്ച് ഖുർആനും ഹദീസും സലഫുസ്വാലിഹീങ്ങൾ പ്രവാചകനിൽ നിന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളും അതെങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കണം നാം വിശ്വസിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്കുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാന വ തആല കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി അവനിൽ ഉറച്ച വിശ്വാസം സ്വീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്തിലെ 149-150 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുക്കുന്നു ഷദ പി തിരുരങ്ങാടി, അബ്ദുൽ വദൂദ് മലപ്പുറം, ഫൈസിയ തിരുവല്ല. അവതരിപ്പിക്കുന്നത് മുജീബ് സലഫി.
4: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ്. ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വീടെവിടെയാണ്?
5: തിരൂരങ്ങാടി.
4: ഓക്കെ. മുളത്രയിലാ പഠിക്കണേ?
5: നാലാം ക്ലാസ്സില്.
4: മദ്രസയിലോ?
5: മദ്രസയില് മൂന്നാം ക്ലാസ്സില്.
4: ഓക്കെ. അപ്പൊ ഞാന് ഖുർആനിൽ നിന്ന് ഒരു ഭാഗം ഓതാം, അതിന്റെ ബാക്കി എനിക്ക് ഓതി തരണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم.

0: ബാക്കി വധു.
1: والنازعات عرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالملكيات ذكرا عذرا أو نذرا إنما توعدون لصادق.
0: ഒരു ചാൻസും കൂടെ ഉണ്ട്, ഒന്നോതോ.
1: വന്നാദിയാതി ഓർക്ക വന്നാശിപാതി നശ്പ ബസ്സാദിഹാതി സുഹ ബസ്സാദിഖാതി റബക ഫൽമുദബ്ബിറാതി അംവ യൗമ തർജുഫു റാജിഫ തത്ബഉഹ റാദിഫ قلوب يومئذ واجفة أبصارها خاشية.
0: ഓക്കേ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഖുർആൻ നന്നായി പാരായണം ചെയ്യണം, അതോടൊപ്പം പല തവണ ആവർത്തിച്ച് ഓതിയാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നന്നായി ഓതാൻ ശ്രദ്ധിക്കുക. റെഡി? ശരി, എന്നാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. أعوذ بالله من الشيطان الرجيم.

0: ജമുസാഖിബ്. ഇതിന്റെ ബാക്കി ഓതോ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്തോരിഖ് വമാ അദ്രാക മത്തോരിഖ് അന്നജ്മു സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാസിബ് ഫലിയൻസുറിൽ ഇൻസാനു മിമ്മാ ഖുലിക ഖുലിക മിമ്മാ ഇൻ ദാഫിഖ് യഖ്റുജു മിം ബൈനി സുൽബി വത്തറായിബ്.
0: ശരി, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡിയാണോ?
1: ആ.
0: ഇതും കൂടെ കിട്ടിയാൽ സമ്മാനം കിട്ടും. ഓക്കേ.
1: ആ.

0: ബലദ്. ഇത് രണ്ടാമത്തെ ആയത്താണ്, എനിക്ക് ഒന്നാമത്തെ ആയത്താണ് വേണ്ടത്.
1: بسم الله الرحمن الرحيم لا اقسم بهذا البلد.
0: اوكي ما شاء الله. അപ്പോൾ ഇപ്പോ മൂന്നെണ്ണത്തിനും ഉത്തരം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. ജസാകുമുല്ലാ, ബാറക്കല്ലാഹു ഫീകും, ആമീൻ. നന്നായി പെട്ടെന്ന് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യണമുണ്ട് ഖുർആനുമായി. എപ്പോ എല്ലാ സമയത്തും നമ്മൾ ശക്തമായ ബന്ധമുണ്ടാക്കണം. അള്ളാഹു നഗരി കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

എവിടെയാ പഠിക്കുന്നത്? ഓക്കേ, അപ്പോൾ ഖുർആനുമായി നല്ല ബന്ധമുള്ളൊരു കുട്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കാം അല്ലേ? ഇൻഷാല്ലാ. അപ്പോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ശരി, ഞാനൊരു സൂറത്തിൻ്റെ ഒരു ഭാഗം ഓതാം. അപ്പോൾ നീ എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്കിയാണ് എനിക്ക് ഓതിത്തരേണ്ടത്. ഓക്കേ.

0: ഇതിൻ്റെ ബാക്കിയോ തോ ആ പിന്നെ ആ ഓക്കെ. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളുണ്ട്, അത് നമ്മൾ നന്നായി കേട്ട് പഠിക്കുമ്പോൾ തന്നെ നല്ല രൂപത്തിൽ കേട്ട് പഠിക്കണേ, അക്ഷരങ്ങൾ തെറ്റാതെ. ഓക്കെ. ഇന്ന സഅയകും ലശത്ത ഫഅമ്മ മൻ അഅ്ത്വാ വത്തഖാ വഅമ്മാ മൻ എന്നല്ല ഫഅമ്മാമൻ എന്നാണ്, മനസ്സിലായോ? അപ്പൊ ഖുർആൻ ഓതുമ്പോൾ നന്നായി ശ്രദ്ധിച്ചു വേണം ഓതാൻ. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയാണോ? അബ്ദുൽ വദൂദ് അല്ലേ? അബ്ദുൽ വദൂദിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, റെഡി? ഓക്കെ, എന്നാ ഞാനൊരു സൂറത്തിൽ നിന്ന് ചെറിയ ഒരു ഭാഗം കൂടെ ഓതാം. എന്തെയ്യാ, അതിന്റെ ബാക്കി എനിക്ക് ഓതി തരുമോ? ഓക്കെ. أعوذ بالله من الشيطان الرجيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم باقي وضو
1: ഇൻസാന മാലം യാലം.
0: ഓക്കേ പിന്നെ

മാഷാല്ലാ, നല്ല കുട്ടിയാണ്. അപ്പൊ ഖുർആനുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനിയും നന്നായി ഖുർആനുമായി ശക്തമായ ബന്ധം ഉണ്ടാക്കുക. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ഇൻഷാല്ലാ. ആ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. റെഡി? ഓക്കേ.

തുഹദ്ദിസ് അഖ്ബാറഹ. എനിക്ക് വേണ്ടത് ഈ സൂറത്തിന്റെ പേരെന്താണ് എന്നാണ്. മാഷാ മാഷാ ബാറക്കല്ലാഹു ഫീക്കും. അമീൻ. സൂറത്തു സൽസലയാണ് ഓതിയത്. ഓതാൻ പറ്റുമോ, അത് പാരായണം ചെയ്യാൻ പറ്റുമോ? ഓതോ

0: മാഷാ മാഷാ. അപ്പോ നന്നായി ഖുർആനുമായി ശക്തമായ ബന്ധം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പഠിക്കണം, നന്നായി പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫൈസിയ.
0: ഫൈസിയ, വീട് എവിടെയാണ്?
1: തിരുവല്ല.
0: തിരുവല്ല. മോളത്രയിലാ പഠിക്കുന്നത്?
1: സലഫി മദ്രസയിലാണ് പഠിക്കുന്നത്.
0: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: രണ്ടിലാണ് പഠിക്കുന്നത്.
0: ഓക്കേ. സ്കൂളിൽ പഠിക്കുന്ന എത്രയിലാ?
1: നാലില്.
0: ഓക്കേ. അപ്പൊ ഞാന് ഖുർആനിൽ നിന്ന് ഒരു ഭാഗം ഓതാം, അതിന്റെ ബാക്കി എനിക്ക് ഓതി തരണം ഫൈസിയ. ഓക്കേ.
1: ആ.

0: البلد.
1: وبارد وما ولد. كتب خلقنا الإنسان في كبد.
0: غدو
1: هدو
0: غدو كولو
1: أيحسب أن لن يكبر عليه أحد. يقول أحلت مال اللبد. أيحسب أن لن يره أحد. ألم نجعل له عينين ولسانا وشفتين وهديناه النجدين.
0: أوكي أوكي. يقول أهلكت مال اللبد إننا അപ്പോ പഠിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഓക്കെ, ഖുർആൻ നന്നായി അക്ഷരത്തെറ്റില്ലാതെ പാരായണം ചെയ്യണം, എന്നാലാണ് നമുക്ക് നമ്മൾ ഖുർആൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു. ഓക്കെ, ശരി. ഞാനൊരു സൂറത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കൂടെ ഓതാം, എന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ.

നിന്റെ വാക്യം അതോ അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് ഫൈസിയ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം കൂടെ ചോദിച്ചാലോ? റെഡിയാണോ? ശരി, നന്നായി ശ്രദ്ധിക്കുക.

0: حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة. ഈ സൂറത്തിന്റെ പേരെന്ന് പറയൂ. സൂറത്തുൽ ബയ്യിന അല്ലേ? ഓക്കെ, അപ്പൊ നന്നായി ഖുർആനുമായി ശക്തമായ ബന്ധമുണ്ടാക്കണം. പരമാവധി നമ്മൾ ആവർത്തിച്ച് ഓതണം. സൂറത്തുകളുടെ എല്ലാം പേരുകളൊക്കെ നന്നായി ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ ഇനിയും പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്കും ഖുർആൻ ടെലികിസിലേക്കും അല്ലാത്ത പ്രോഗ്രാമുകളൊക്കെ റേഡിയോയിൽ കേൾക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഖില ലോകങ്ങളെയും പടച്ചു സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണല്ലോ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ ജീവിതം ധന്യമാക്കുക. ഈ എപ്പിസോഡിൽ നമ്മോട് പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ മക്കളെ കൂടി പങ്കെടുപ്പിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നുകൂടി അഭിപ്രായപ്പെടുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലികിസ്. ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ പങ്കെടുത്തവർ ഷദ പി തിരൂരങ്ങാടി, അബ്ദുൽ വദൂദ് മലപ്പുറം, ഫൈസിയ തിരുവല്ല. അവതരിപ്പിച്ചത് മുജീബ് സലഫി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ആറാം അധ്യായം സൂറാൻ ആമിലെ 98 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് തൗഫീഖ് സയ്യിദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: തങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്, വഈദ് അഖദ്നാ മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്നാ, അഖദ്നാ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. മീഥാഖകും, മീഥാഖകും എന്നല്ല, മീഥാ മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും, ഖാഖും, മീഥാഖകും. ലാ തസ്ഫികൂന ദിമാഅകും, ദിമാഅകും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും മീം, സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാമുത്തമാസിരൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്തി ആയിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, മിന്തി ആയിരിക്കും. സുമ്മ, സുമ്മ, സുമ്മ എന്നാവരുത്, ثم. അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും, അഖ്റർതും, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും വഅൻതും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. തശ്ഹദൂൻ, തശ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും, ഇഖ്ഫാ ബിഗുന്ന. ഹഉലൈ, ഇവിടെ രണ്ട് മദ്ദുണ്ട്, ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, വേറെ പദത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ, അതാണ് ഹ ഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന, തഖ്തുലൂന, ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം, ഇത് ഗംബിഗുന, ഫരീഖം മിൻകും. മിങ്കും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന മിങ്കും. ശേഷം മിങ്കുമ്മി മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇത് ഖാം മുതമാസിലൈൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിങ്കുമ്മിൻ മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ. വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇൻ യഅതൂകും. സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വഇൻ യഅതൂകും. വഇൻ യഅതൂകും നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ അയിന് ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ببعض الكتاب وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫ്അലു സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു മൻ യഫ്അലു നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു ذلك منكم ഇഖ്ഫാ ബിഗുന്ന منكم ഇല്ല ഖിസ്യൂഫി. തൻവീന് ശേഷം ഫ, തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക്, തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന ഖിസ്യൂഫിൽ ഹയാത്തി ദുന്യ. ഇവിടെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂഫിൽ ഹയാത്തി ദുന്യ. ഇങ്ങനെ ഫിൽ ഹയാത്തി ദുന്യ ദുന്യ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുന്യ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുന്യ വയൗമൽ ഖിയാമതി യുറദ്ദൂന യുറദ്ദൂന ഇലാ അഷദ്ദിൽ ഇലാ മദ് മുൻഫസിൽ. മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ഇല അഷദ്ദിൽ അദാബ് വമല്ലാഹു ബിഗാഫിലിൻ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം. ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം അയിൻ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ അയിൻ, വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിൻ. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിദ്.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് ശ്രോതാക്കളിലേക്ക് ഈ പ്രോഗ്രാമിലൂടെ നാം എത്തിക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് ബദർ അൽ തുർക്കി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അൽ ഇംറാൻ 100 മുതൽ 115 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗരിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന الصراط المستقيم صراط الذين أنعمت عليهم

0: سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നജ്മ് 1 മുതൽ 31 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ, സൂറത്തു ത്വഹ 7-17 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് തൗഫീഖ് അസ്സയാഖ്.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽഖലഫ്.
1: സൂറ അൽ ഹദീദ് 19 മുതൽ 24 വരെ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സുറ ഹദീദ് 19 മുതൽ 24 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ അജുനൈദ്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ ഒരുക്കുന്ന പ്രോഗ്രാമാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു മുസമ്മിൽ മുതൽ സൂറത്തു ഇൻഷിഖാഖ് വരെ നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദറിന്റെ ശബ്ദത്തിൽ.

فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر.

كذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه

وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت.

0: أجر غير ممنون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്ന് നാം കേട്ടത് സൂറത്തു മുസമ്മിൽ മുതൽ സൂറത്തു ഇൻഷിഖാഖ് വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കരണം. ഇപ്പോൾ സൂറത്തുൽ മുസമ്മിൽ 5 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം കേൾക്കാം.
2: വചനം 5. വാക്കർത്ഥം: ഇന്ന, നിശ്ചയമായും നാം, സനുൽക്കി, ഇട്ടേച്ചു തന്നേക്കും, അവതരിപ്പിച്ചു തന്നേക്കും, തരാൻ പോകുന്നു, അലൈക, നിന്റെ മേൽ, കൗലൻ, ഒരു തരം വചനം, ഥഖീലൻ, ഭാരപ്പെട്ട.
3: ഇന്ന സനുൽക്കി അലൈക ഖൗലൻ ഥഖീല,
2: നിശ്ചയമായും ഭാരപ്പെട്ട ഒരു വചനം നാം നിന്റെ മേൽ ഇട്ടേച്ച്, അവതരിപ്പിച്ച് തരാൻ പോകുന്നു. വചനം 6. വാക്കർത്ഥം: ഇന്ന നാഷിഅത, നിശ്ചയമായും ഉണർന്നെഴുന്നേൽപ്പ്, അല്ലൈലി, രാത്രിയിലെ, ഹിയ, അത്, അഷദ്ദു, കഠിനമായതത്രേ, ശക്തമായതത്രേ, വത്വൻ, സമ്മർദ്ദം, വഅഖുവമു, കൂടുതൽ ചൊവ്വുള്ളതും ചൊവ്വാക്കുന്നതും, ഖീല, വാക്ക്, വചനം.
3: ഇന്ന നാഷിഅത ലൈലി ഹിയ അഷദ്ദു വത്വൻ വഅഖുവമു ഖീല,
2: നിശ്ചയമായും രാത്രി നമസ്കാരത്തിന് ഉണർന്നെഴുന്നേൽക്കുക എന്നത് അത് കൂടുതൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുന്നതും വാക്ക് കൂടുതൽ ചൊവ്വാക്കുന്നതുമത്രേ. വചനം 7. വാക്കർത്ഥം: ഇന്നലക, നിശ്ചയമായും നിനക്കുണ്ട്, ഫിന്നഹാരി, പകലിൽ, സബ്ഹൻ, സഞ്ചാരം, വ്യാപരിക്കൽ, ജോലിത്തിരക്ക്, തൊവീലൻ, നീണ്ട, ദീർഘിച്ച.
3: ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തൊവീല,
2: നിശ്ചയമായും പകലിൽ നിനക്ക് ദീർഘമായി ജോലിത്തിരക്കുണ്ട്. വചനം 5 മുതൽ 7 വരെയുള്ളവയുടെ വിശദീകരണം. ഭാരപ്പെട്ട വചനം ഇട്ടുതരാൻ പോകുന്നുവെന്ന് പറഞ്ഞത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കുവാനിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ, നിയമനിർദ്ദേശങ്ങൾ ആദിയായവ ഉദ്ദേശിച്ചാകുന്നു. ഖുർആന്റെ സന്ദേശങ്ങൾ നടപ്പിൽ വരുത്തലും പ്രബോധനം ചെയ്യലും വളരെ ഭാരിച്ച കൃത്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ വഹിയാകുന്ന ദിവ്യ സന്ദേശങ്ങൾ സ്വീകരിക്കലും കേവലം ഭാരമേറിയ ഒരു കാര്യമത്രേ. തണുപ്പേറിയ ദിവസങ്ങളിൽ പോലും വഹി വരുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി
4: വിയർക്കാറുണ്ടായിരുന്നുവെന്നും ഒട്ടകപ്പുറത്തു വെച്ച് വഹിയു ലഭിക്കുമ്പോൾ അതിൻ്റെ ഭാരം നിമിത്തം ഒട്ടകം നിലം പതിക്കാറാകുമായിരുന്നുവെന്നും
2: ഹദീസുകളിൽ കാണാവുന്നതാണ്. ഭാരമേറിയതും അതിമഹത്തായതുമായ ആ ചുമതലകൾ ഏറ്റുവാങ്ങുവാനും നിറവേറ്റുവാനും വേണ്ടുന്ന ദൈവീക സഹായവും ആത്മീയ ശക്തിയും സിദ്ധിക്കുവാനുള്ള മാർഗമത്രേ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ചെയ്യുന്ന നമസ്കാരകർമ്മം. രാത്രിയിലെ നമസ്കാരം പകലിലെ നമസ്കാരത്തേക്കാൾ പ്രയാസപ്പെട്ടതും ഭാരപ്പെട്ടതുമാണ്. അതേസമയത്ത് ആത്മനിയന്ത്രണത്തിനും ആത്മപരിശീലനത്തിനും അത് കൂടുതൽ ഉപകരിക്കുകയും ചെയ്യുന്നു. ഏകാഗ്രതയും മനസ്സാന്നിധ്യവും അത് വർദ്ധിപ്പിക്കുന്നു. നാവിനും ഹൃദയത്തിനുമിടയിൽ കൂടുതൽ പൊരുത്തവും സംയോജനവും ഉണ്ടാകുന്നു. നിശബ്ദവും സ്വസ്ഥവുമായ അവസരമാണല്ലോ രാത്രി സമയം. അല്പമുറങ്ങി വിശ്രമിച്ച ശേഷം എഴുന്നേറ്റ് വുളു ചെയ്ത് കഴിയുന്നതോടെ ശരീരത്തിനും മനസ്സിനും പുതിയൊരു ചൈതന്യവും ഉന്മേഷവും സംജാതമായിത്തീരുന്നു. അന്യചിന്തകളുടെയോ ജോലി തിരക്കുകളുടെയോ അലട്ടില്ലാത്ത ആ അവസരം, നമസ്കാരം, പ്രാർത്ഥന, ഖുർആൻ പാരായണം, ദിക്ർ, തസ്ബീഹ് തുടങ്ങിയ ആരാധനകൾ നടത്തുവാൻ ഏറ്റവും പറ്റിയതു തന്നെ. ഇങ്ങനെയുള്ള വസ്തുതകളെയാണ് ഈ വചനങ്ങളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്ത ഒരു വചനം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരാൾ ഉറങ്ങുമ്പോൾ പിശാജ് അവൻ്റെ പിരടിക്ക് 3 കെട്ടുകൾ കെട്ടുന്നു. അവൻ ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന പക്ഷം ഒരു കെട്ടഴിഞ്ഞുപോകും. എഴുന്നേറ്റ് വുളു എടുത്താൽ മറ്റൊരു കെട്ടഴിയും. നമസ്കരിച്ചാൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞുപോകും. അങ്ങനെ അവൻ ചൊടിയുള്ളവനും ഹൃദയം ശുദ്ധമായവനുമായി നേരം പുലരും. അല്ലാത്ത പക്ഷം മനസ്സ് ദുഷിച്ചവനായും മടിയനായും കൊണ്ടും നേരം പുലരും. റവാഹുൽ ബുഖാരി വ മുസ്ലിം. വചനം 8. വാക്കർത്ഥം: വദുക്കുർ, നീ ഓർമ്മിക്കുകയും ചെയ്യുക, നീ സ്മരിക്കുകയും ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമം. വതബത്തൽ, ഇതര ചിന്തകൾ വിട്ട് മുറിഞ്ഞ് മിനക്കെട്ടു ചെല്ലുക. ഇലൈഹി, അവങ്കലേക്ക്. തബ്തീല, ഒരു നല്ലതരം മുറിഞ്ഞു ചെല്ലൽ.
3: വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല,
2: നിന്റെ റബ്ബിൻ്റെ നാമം സ്മരിക്കുകയും അവങ്കലേക്ക് ഏകാഗ്രചിത്തനായി ഒരു മുറിഞ്ഞടുക്കൽ അടുക്കുകയും ചെയ്യുക. വചനം 9. വാക്കർത്ഥം: റബ്ബുൽ മഷ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ റബ്ബാകുന്നു. വൽ മഗ്‌രിബി, അസ്തമയസ്ഥാനത്തിൻ്റെയും. ലാ ഇലാഹ, ആരാധ്യനേയില്ല. ഇല്ലാ ഹുവ, അവനല്ലാതെ. ഫത്തഖിദ്ഹു, അതിനാൽ അവനെ ആക്കിക്കൊള്ളുക. വക്കീല, ഭരമേൽപ്പിക്കപ്പെട്ടവൻ, ഭാരമേറ്റവൻ, ഏൽപ്പനക്കാരൻ.
3: റബ്ബുൽ മഷ്രിഖി വൽ മഗ്‌രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വക്കീല,
2: ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും റബ്ബാകുന്നു അവൻ, അവനല്ലാതെ ആരാധ്യനേയില്ല. അതിനാൽ അവനെ നീ എല്ലാ കാര്യവും ഭരമേൽപ്പിക്കപ്പെട്ടവനാക്കിക്കൊള്ളുക. വചനം 10. വാക്കർത്ഥം: വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. അലാമാ യഖൂലൂന, അവർ പറഞ്ഞു വരുന്നതിനെപ്പറ്റി. വഹ്ജുർഹും, അവരെ വെടിയുകയും ചെയ്യുക, അവരെ വിട്ടുനിൽക്കുകയും ചെയ്യുക. ഹജ്റൻ, ഒരു വെടിയൽ. ജമീലൻ, ഭംഗിയായ, സുന്ദരമായ.
3: വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല,
2: അവർ അവിശ്വാസികൾ പറഞ്ഞു വരുന്നതിനെക്കുറിച്ച് നീ ക്ഷമ കൈക്കൊള്ളുകയും ഭംഗിയായ വിധത്തിൽ അവരെ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വചനം 11. വാക്കർത്ഥം: വദർനി, എന്നെ വിട്ടേക്കുകയും ചെയ്യുക. വൽ മുഖദ്ദിബീന, വ്യാജമാക്കുന്നവരെയും. ഉലിന്നഅമത്തി, സുഖാനുഗ്രഹത്തിൻ്റെ ആൾക്കാരായ, സൗഖ്യത്തിൻ്റെ ആൾക്കാരായ. വമഹ്ഹിൽഹും, അവർക്ക് ഇട കൊടുക്കുകയും ചെയ്യുക. ഖലീലൻ, അല്പം, കുറച്ച്.
3: വദർനി വൽമുകദ്ദിബീന ഉലിന്നഅമത്തി വമഹ്ഹിൽഹും ഖലീല,
2: എന്നെയും സുഖാനുഗ്രഹത്തിൻ്റെ ആൾക്കാരായ ആ വ്യാജവാദികളെയും വിട്ടേക്കുകയും അവർക്ക് അല്പം ഇട നൽകുകയും ചെയ്യുക. അവരുടെ കാര്യം ഞാൻ തീരുമാനിച്ചുകൊള്ളാം. വചനം 8 മുതൽ 11 വരെയുള്ളതിൻ്റെ വിശദീകരണം: അല്ലാഹു അല്ലാതെ ആരാധ്യനേയില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൻ്റെ വാക്യം സ്വീകരിക്കുന്നതോടെ അനിവാര്യമായിത്തീരുന്ന കടമയാണ് സകല കാര്യങ്ങളും അല്ലാഹുവിൽ അർപ്പിക്കലും അവനെ കാര്യകർത്താവായി സ്വീകരിക്കലും എന്ന് 8-ഉം 9-ഉം വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പ്രതികാരേച്ഛയോ വിദ്വേഷമോ കൂടാതെ മനസ്സുകൊണ്ടും ആശയം കൊണ്ടും ശത്രുക്കളുമായി അകന്നു നിൽക്കണം. അവരുടെ അക്രമങ്ങളുടെ നേരെ കണ്ണടയ്ക്കണം, നയപൂർവം പെരുമാറണം എന്നൊക്കെയാണ് 10-ാം വചനത്തിൽ ഉപദേശിക്കുന്നത്. ശത്രുക്കളുടെ അക്രമങ്ങളെ സംബന്ധിച്ച് എടുക്കേണ്ട നടപടി അല്ലാഹു എടുത്തുകൊള്ളുമെന്നും അതിന് അല്പകാലത്തെ താമസം കൂടിയുണ്ടെന്നും അതുവരെ ക്ഷമിക്കണമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് 11-ാം വചനം. അവർക്ക് അനുഭവപ്പെടാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് അടുത്ത വചനങ്ങളിൽ പ്രസ്താവിക്കുന്നു. വചനം 12. വാക്കർത്ഥം: ഇന്നലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
3: ഇന്നലദൈന അൻകാലൻ വജഹീമ,
2: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം: വത്വആമൻ, ഭക്ഷണവും. ദാഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ.
3: وطعاما ذا غصة وعذابا أليما,
2: കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം: യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വകാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
3: യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല,
2: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ളരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43-ാം വചനത്തിലും 2-ാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽഗാഷിയ 6-ലും പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ നേതൃത്വത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് മുസ്സമ്മിൽ 5 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്.
5: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം. വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ മുനാഫിഖൂൻ 1-6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോക്കാം. ഇതാ ജാ അക്ക. ആ ജാ കണ്ടോ മോനെ, ജാ മുസാഫി നോക്ക്, ജാ കണ്ടോ, മദ്ദിന് ശേഷം ഹംസ, മദ്ദിന് ശേഷം ഹംസ. അപ്പോ അതിന്റെ പേര് മദ് മുത്തസിൽ എന്നാണ് പേര്. മദ് മുത്തസിൽ, മറ്റേത് മദ് മുംഫസിൽ. മനസ്സിലായോ? മദ് മുത്തസിൽ, ഒരു കലിമത്തിൽ തന്നെ വന്നതുകൊണ്ട് മദ് മുത്തസിൽ. രണ്ട് കലിമത്തിലാവുമ്പോൾ മദ് മുംഫസിൽ കേട്ടോ. അതിൽ ജുന്നത ഫസദ്ദു,
8: ജുന്നത ഫസദ്ദു,
7: ജുന്നതം ഫസദ്ദു ഇഖ്ഫാ, പിന്നെ വീണ്ടും അൻസബി, അതും ഇഖ്ഫാ. വീണ്ടും ഒരു ഒരു കലിമത്തിലുള്ള മദ്ദ്. ഇപ്പൊ എന്താ പേര്? അയ്യോ, മദ്ദ് മുത്തസിൽ. പിന്നെ വൈദാറും
8: ഇദ്ഗാം
7: بغنى ادغام بغنى تسمع لقولهم كانهم خشب مسنده
8: خشب مسنده
7: تنوين ششم ميم ابندا ادغام بغنى بنا يحسبون صيحه عليهم تنوين ششم عينان الهار عليهم പിന്നെ ഹുമുൽ അദുവു ഫഹ്ദർഹും ഖാതലഹുമുല്ലാഹു അന്ന യുഫക്കൂൻ. പിന്നെ വഇദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ഫിർ ട്ടോ, യസ്തഗ്ഫിർ. റാക്ക് മുമ്പ് കസറായതുകൊണ്ട് ഇവിടെ സുക്കൂനായതുകൊണ്ടും രാന പറയണ്ട. യസ്തഗ്ഫിർ ലക്കും, യസ്തഗ്ഫിർ എന്ന് പറയരുത്. എന്താ പറയണ്ടത്?
8: യസ്തഗ്ഫിർ ലക്കും.
7: അയ്യോ, റസൂലുള്ളാഹി ലവ്വൗ റുഊസഹും വറായിതഹും യസദ്ദൂന വഹും. അങ്ങനെ അറിയാലോ, രണ്ട് മീം അടുത്ത് വന്നു. അപ്പോൾ നന്നായിട്ട് പണിക്കാം. പിന്നെ സവാഉൻ അലൈഹിം, തൻവീൻ ശേഷം ഹംസയാണ്. അപ്പോൾ ഇൽഹാർ, അപ്പോൾ അവിടെ ഒരു മദ്ദുണ്ട്, തുടനെ തന്നെ ഇൽഹാറും. അപ്പോൾ സവാഉൻ അലൈഹിം, അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. വീണ്ടും അവിടെ തസ്തഗ്ഫിർ ലഹും ലയഗ്ഫിറ, നൂൻ സാക്കിനൊക്കെ ശേഷം യാ ആണ്. അപ്പൊ നന്നായിട്ട് മണിക്കണം. എങ്ങനെ? ലയഗ്ഫിറല്ലാഹു,
8: ലയഗ്ഫിറല്ലാഹു.
7: ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ശരി, നമുക്ക് ഓതാം. أعوذ

0: وإذا رأيتهم تعجبك أجسامهم
1: وإذا رأيتهم تعجبك أجسامهم

0: خشب مسندة
1: يحسبون كل صيحة عليهم هم العدو فاحذرهم.

0: ان الله لا يهدي القوم الفاسقين.
1: അപ്പോൾ ആറായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാന്യ ശ്രോതാക്കൾ കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ മുനാഫിഖൂനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ തജ്വീദ് നിയമങ്ങൾ പഠിപ്പിക്കാൻ ശ്രോതാക്കളെ സഹായിച്ചത് ബഹുമാന്യനായ മുബാറക് ബിൻ ഒമർ.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 546-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
4: أعوذ بالله من الشيطان الرجيم.

0: كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 546-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി. മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. സൂറത്തു ദാരിയാത്തിലെ 38 മുതൽ 60 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. കാര് അബ്ദുൽ അസീസ് അൽ യഹ്യ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മധുരം ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 38 മുതൽ 60 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഖാരി അബ്ദുൽ അസീസ് അൽ യഹ്യ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

ഇസ്രായീല. ഇവിടെ യ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യ ബനീ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമത്തിയല്ലതീ, നിഅമത്തിയല്ല

അല്ലതി യാന് ഫതഹാണ്. നിഅമതിയ നിഅമതിയ അല്ലതി നിഅമതിയ അല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയ അല്ലതി അല്ലതി അൻഅംതു മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ വത്തഖൂ, തഅിൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ സാക്കിന നൂന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ വല ഇദ്ഗാം ബിഗുന്ന തൻവീന് ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം ബിഗുന്ന വല وَلَا يُقْبَلُ مِنْهَا عَدْلٌ وَلَا عَدْلٌ دَالِنَ سُكُونَ قَلْقَلَ چَيْنَمْ شَرِكُمْ كَيْلْكَنَمْ عَدْلٌ وَلَا مُغَلِّ لِبَرْنَا بُولَتَّنَّ إِدْغَامْ بِغُنَّ عَدْلٌ وَلَا تَنْفَعُهَا تَنْفَعُهَا نُونَ السَّاكِنَ كِشَيْشَمْ فَاءِ إِخْفَامْ بِغُنَّ أَفْوِكْتَمَا كِمَنِكَنَمْ തൻഫഉഹ ഐന ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക. ഐന തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല ഇവിടെയും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വലഹും യുൻസ യുൻസ സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ അടുത്തായത് വ ഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വ ഇദിബ്തല ബാഇന് സുക്കൂന് ദാലിന് കസർ, വ ഇദി ദാലിന് കസർ പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വ ഇദിബ്തല വ ഇദിബ്തല വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദിബ്തല ഇബ്രാഹീമ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ മീമിന് ശദ്ദ് മണിക്കണം, നൂന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹുൻ ഇങ്ങനെയാണ്, മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹുൻ ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ലിന്നാസി നൂൻ മുശദ്ദഗുന്ന നൂന് ശദ്ദുണ്ട് മണിക്കണം. ഇമാമ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നിർത്താം. ഇമാമ ഖാല വമിൻ ദുർരിയതി സാക്കിന നൂന് ശേഷം ദാല ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമിൻ ദുർരിയതി ഇനി ദുർരിയതി റാഇന് ഷദ്ദുണ്ട്, എന്നാലും ദുർരിയതി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർരിയതി
ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, സുരിയത്തല്ല, ദുരിയതി. قال لا ينال عهدي عهدي قال لا ينال عهدي الظالمين ظالمين الله ظ عهدي الظ عهدي الظالمين ان شاء الله نور صدقه

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ പ്രശസ്ത കാരി ഒമർ അൽ അനസി നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ പ്രശസ്ത കാരി ഒമർ അൽ അനസി നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ സൂറത്ത് അന്നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ 51 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ എന്നിവയുടെ 51 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ വിശദീകരണം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
1: വചനം 12. വാക്കർത്ഥം: ഇന്ന ലദൈന, നിശ്ചയമായും നമ്മുടെ അടുക്കലുണ്ട്. അൻകാലൻ, കനത്ത വിലങ്ങുകൾ, ഭാരിച്ച ചങ്ങലകൾ. വജഹീമ, ജ്വലിക്കുന്ന അഗ്നിയും.
2: ഇന്ന ലദൈന അൻകാലൻ വജഹീമ,
1: നിശ്ചയമായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. വചനം 13. വാക്കർത്ഥം: വത്വാമൻ, ഭക്ഷണവും. ദാ ഗുസ്വത്തിൻ, തൊണ്ടയിൽ കെട്ടുന്നതായ, അടഞ്ഞു നിൽക്കുന്ന. വഅദാബൻ, ശിക്ഷയും. അലീമൻ, വേദനയേറിയ.
2: വതആമൻ ദാ ഗുസ്വത്തിൻ വഅദാബൻ അലീമ,
1: കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയും ഉണ്ട്. വചനം 14. വാക്കർത്ഥം: യൗമ തർജുഫു, വിറകൊള്ളുന്ന ദിവസം, കിടുത്തുപോകുന്ന ദിവസം. അൽ അർദു, ഭൂമി. വൽജിബാലു, പർവ്വതങ്ങളും മലകളും. വകാനത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആകുകയും. കസീബൻ, മണൽക്കുന്നുപോലെ. മഹീലൻ, അലിഞ്ഞൊഴുകുന്ന, ഉതിർന്നൊലിക്കുന്ന.
2: യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല,
1: ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ അലിഞ്ഞൊഴുകുന്ന മണൽക്കുന്നുപോലെ ആകുകയും ചെയ്യുന്ന ദിവസം അന്നായിരിക്കും അത്. വചനം 12 മുതൽ 14 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെയും ശിക്ഷകളെയുമാണ് ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. സക്കൂം, ലരീഅ് മുതലായ നരകീയ ഭക്ഷ്യവിഭവങ്ങളെ ഉദ്ദേശിച്ചാണ് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിനെപ്പറ്റി സൂറത്തുദ്ദുഹാൻ 43 വചനത്തിലും രണ്ടാമത്തേതിനെപ്പറ്റി സൂറത്തു ഗാഷിയ അൽ ഗാഷിയ 6 പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. വചനം 15. വാക്കർത്ഥം: ഇന്ന അർസൽന, നിശ്ചയമായും നാം അയച്ചിരിക്കുന്നു. ഇലൈക്കും, നിങ്ങളിലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ, ദൂതനെ. ഷാഹിദൻ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷിയായ. കമാ അർസൽന, നാം അയച്ചതുപോലെ. ഇല ഫിർഔന, ഫിർഔനിൻ്റെ അടുക്കലേക്ക്. റസൂലൻ, ഒരു റസൂലിനെ.

0: ജനങ്ങളെ, നിശ്ചയമായും നാം നിങ്ങളുടെ മേൽ സാക്ഷിയായ ഒരു റസൂലിനെ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഫിർഔന്റെ അടുക്കലേക്ക് ഒരു റസൂലിനെ നാം അയച്ചതുപോലെ തന്നെ. വചനം 16. വാക്കർത്ഥം ഫഅസ്വാ, എന്നിട്ട് അനുസരണക്കേട് ചെയ്തു, എതിര് പ്രവർത്തിച്ചു. ഫിർഔനു, ഫിർഔൻ. അർറസൂല, റസൂലിനോട്. ഫഅഖദ്നാഹു, അപ്പോൾ നാം അവനെ പിടിച്ചു. അഖ്ദൻ, ഒരു പിടുത്തം. വബീല, കടുത്ത, ശക്തമായ.
1: ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല.
0: എന്നിട്ട് ഫിർഔൻ ആ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തതായ ഒരു പിടുത്തം പിടിച്ചു, ശിക്ഷിച്ചു. വചനം 15 മുതൽ 16 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഏത് നിലയ്ക്കും നിങ്ങളെക്കാൾ വമ്പിച്ച ശക്തിയും യോഗ്യതയും സ്വാധീനവുമെല്ലാമുണ്ടായിരുന്ന ഫിർഔനും അവൻ്റെ ആൾക്കാരും റസൂലിനെ അനുസരിക്കായിക നിമിത്തം അനുഭവിക്കേണ്ടി വന്ന ഭയങ്കര ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിവുണ്ടല്ലോ. അപ്പോൾ ഇഹത്തിൽ വെച്ചുതന്നെ നിങ്ങളെ ശിക്ഷിക്കുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് താൽപ്പര്യം. ഇനി ഐഹിക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ തന്നെ ഖിയാമത്ത് നാളിൽ പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ മോചനം ലഭിക്കുവാനാണ് എന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അവരോട് ചോദിക്കുന്നു. വചനം 17. വാക്കർത്ഥം ഫകൈഫ, എന്നാൽ എങ്ങനെയാണ്. തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കുക. ഇൻ കഫർത്തും, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ. യൗമൻ, ഒരു ദിവസത്തെ. യജ്അലു, ആക്കുന്ന. അൽ വിൽദാന, കുട്ടികളെ. ഷീബ, നരച്ചവർ.
1: فكيف تتقون ان كفرتم يوما يجعل الولدان شيبا.
0: എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക. വചനം 18. വാക്കർത്ഥം അസ്സമാഉ, ആകാശം. മുൻഫത്തിറും ബിഹി, അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും. കാന വഅദുഹു, അവൻ്റെ വാഗ്ദത്തമാകുന്നു. മഫ്ഊല, പ്രവർത്തിക്കപ്പെടുന്നത്, പ്രയോഗത്തിൽ വരുത്തപ്പെടുന്നത്.

ആകാശം അതുമൂലം പൊട്ടിപ്പിളർന്നതായിരിക്കും അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ വാഗ്ദത്തം പ്രവർത്തനത്തിൽ വരുത്തപ്പെടുന്നതുമാകുന്നു. വചനം 19. വാക്കർത്ഥം: ഇന്ന ഹാദിഹി, നിശ്ചയമായും ഇത്, തദ്കിറത്തുൻ, ഒരു ഉപദേശമാണ്, ഒരു ഉത്ബോധനമാണ്. വമൻ ഷാഅ, അപ്പോൾ, എന്നാൽ ആർ ഉദ്ദേശിക്കുന്നുവോ, വേണമെന്നു വച്ചവൻ, ഇത്തഹദ, ഉണ്ടാക്കണം, ഏർപ്പെടുത്തട്ടെ, ആക്കട്ടെ, ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്, സബീല, മാർഗം, വല്ല വഴിയും.

0: നിശ്ചയമായും ഇത് ഒരു മഹത്തായ ഉപദേശമാണ്. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് ഒരു മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 17 മുതൽ 19 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഒഴിവായി കിട്ടുവാനും അവൻ്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവർ അതിനുള്ള മാർഗം, അതെ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചു ജീവിക്കേണ്ടതാണ് എന്ന് സാരം. സൂറത്തിൻ്റെ ആരംഭത്തിൽ രാത്രിയുടെ പകുതി സമയമോ അല്ലെങ്കിൽ അല്പം ഏറിയോ കുറഞ്ഞോ നമസ്കരിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായല്ലോ. കുറേ കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും ആ കൽപ്പനയനുസരിച്ച് നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തുവന്നു. അതിനുശേഷം അടുത്ത ആയത്ത് മുഖേന ആ കൽപ്പനയിൽ അല്ലാഹു ഇളവ് നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുവാനുള്ള കാരണങ്ങളും ആ സുദീർഘമായ വചനത്തിൽ തന്നെ കാണാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ മുസമ്മിൽ 12 മുതൽ 19 വരെ വചനങ്ങൾ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ തൗബ 118 മുതൽ 129 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് നബീൽ റിഫായി.
1: ലക്ഷക്കണക്കിന് വിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അല്ലാഹു അക്ബർ,
3: അല്ലാഹു അക്ബർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കിഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറസ് ഷൂറയിലെ 105 മുതൽ 159 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദാരിയാത്തിലെ 1 മുതൽ 23 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്വസരി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 150 മുതൽ 154 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 150 മുതൽ 154 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സുബൈർ അൽ അർക്കാനി.
1: ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന വചനങ്ങൾ, ജീവിതത്തിന് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെ പൂക്കൾ വിരിയിക്കുന്ന മനോഹരമായൊരു പഠനവേദി പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 138-ാമത്തെ വചനത്തിൻ്റെ തുടർച്ചയും തുടർന്ന് 144 കൂടിയ വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وبالليل أفلا تعقلون وإن يونس لمن المرسلين. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 138-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 138-ാമത്തെ വചനം നാം വിശദീകരണം കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ധിക്കരിച്ച, ആ പ്രവാചകനെ കടവാക്കിയ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞ ആ സമൂഹത്തിന് നൽകിയ ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുകയും അവർ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോട് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വബില്ലയിൽ, രാത്രിയിലും നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അഫല തഅഖിലൂൻ, എന്നിട്ടും എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? തൊട്ടുമുകളിൽ പറഞ്ഞു, നിങ്ങൾ പ്രഭാതത്തിലും അവരിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. വഇന്നക്കും യാ അഹ്ല മക്ക ലതമുറൂന ഫീ അസ്ഫാരിക്കും അലാ മനാസിലി ഖൗമി ലൂത്ത്. ഹേ മക്കക്കാരെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത താമസിച്ചിരുന്ന പ്രദേശത്തിലൂടെ നിങ്ങൾ യാത്ര പോകുന്നവരാണ്. വആസാരിഹിം, അവർ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ അത് നിങ്ങൾ കാണുന്നവരാണ്. വഖ്ത സ്വബാഹി വതമുറൂന അലൈഹ ലൈലൻ, പ്രഭാതത്തിലും അതേപോലെ തന്നെ രാത്രിയും. അവിടെ പ്രഭാതം എന്ന് ഉദ്ദേശിക്കുന്നത് പകലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും രാപ്പകൽ ഭേദമന്യേ നിങ്ങൾ അതുവഴി സഞ്ചരിക്കുന്നു. ഫതഖാഫു അൻ യുസീബക്കും മിസ്ലമ അസ്വാബഹും, അവർക്ക് നേരിട്ട ശിക്ഷ, അവർക്ക് ബാധിച്ച ശിക്ഷ നിങ്ങൾക്കും ബാധിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? വഇന്നക്കും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ അഫലാ തഅഖിലൂൻ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അഫലാ തഅതബിറൂന ബിഹിം, നിങ്ങൾ അതിൽ നിന്ന് അവരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? കൈഫ ദമ്മറല്ലാഹു അലൈഹിം, എങ്ങനെയാണ് അല്ലാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്? വതഅലമൂന അന്നലിൽ കാഫിരീന അംസാലുഹാ, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലേ? നിഷേധികൾക്ക് ഇതുപോലെയുള്ള ശിക്ഷയാണ് അല്ലാഹു നൽകുക എന്ന്. 139-ാമത്തെ വചനത്തിൽ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. വഇന്ന യൂനുസ, നിശ്ചയമായും യൂനുസും ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. സമ്മാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് ബിൻ മത്ത അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരായി പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ കാണാം. യൂനുസ് ഇബ്നു മത്ത അവിടുന്ന് പറഞ്ഞു, മാ യംബഗീ ലി അഹദിൻ അൻ യഖൂല അന ഖൈറു മിൻ യൂനുസ് ഇബ്നു മത്ത, ഒരാൾക്കും പറയാൻ പാടില്ല ഞാൻ അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന്. വലഖദ് അർസല അർസലല്ലാഹു തബാറക വ തആല ഇലാ നീനവ, അദ്ദേഹത്തെ അള്ളാഹു നീനവ പ്രദേശത്തിലേക്കാണ് നിയോഗിച്ചത്. ഫലബിസ ഫീഹിം സിനീന, അവരിൽ അദ്ദേഹം വർഷങ്ങളോളം താമസിച്ചു ജീവിച്ചു. യദ്ഊഹും ഇല തൗഹീദി വൽ ഈമാനി ബില്ലാഹി റബ്ബിൽ ആലമീൻ, അവരെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ലോകരക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലേക്കും അദ്ദേഹം ക്ഷണിച്ചു. ലാക്കിന്നൽ ഖൗം ലം യസ്തജീബു ലഹു മഅതൂലിൽ മുദ്ദ, ദീർഘകാലം അവരെ ക്ഷണിച്ചിട്ടും അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും ആ ജനത അദ്ദേഹത്തിന് ഉത്തരം നൽകിയില്ല. അവർ അദ്ദേഹത്തിൻ്റെ ക്ഷണം തിരസ്കരിച്ചു. വലം യുഅ്മിനു ബിഹി, അദ്ദേഹത്തിൽ അവർ വിശ്വസിച്ചതുമില്ല. ഫലമ്മാ അസ്വറു അലൽ കുഫിരി, അവർ അവരുടെ സത്യനിഷേധത്തിൽ മൂടുറച്ചു പോയപ്പോൾ, ഖറജ മിൻ ബൈനിഹിം ഗളബാന ലിറബ്ബിഹി അന്നഹും ലം യുഅ്മിനു, അദ്ദേഹം കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ആളുകൾ വിശ്വസിക്കാത്തതിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ അള്ളാഹ നിയോഗിച്ചയച്ച ഒരു സമൂഹത്തിൽ നിന്ന് യാത്ര പോവുക എന്നത് അത് തെറ്റായ കാര്യമാണ്, ഒരു പ്രവാചകനൊട്ടും ഭൂഷണമല്ല എന്നതാണ് തഫ്സീറുകളിൽ നിന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വൽ വാജിബു അലൻ നബിയ്യി അല്ലാ യഹ്ജുറ ഖൗമഹു ഹത്താ യഅദന അല്ലാഹു ല, ഒരു പ്രവാചകൻ്റെ മേൽ കടമയാകുന്നു അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ അല്ലാ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആ ആളും ആ ആളുകളെയും ആ പ്രദേശത്തെയും വിട്ടുപോവുക എന്നത്. ഫകാന ഹാദാ ദൻബൻ അദീമൻ മി യൂനുസ്, ഇത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ സംഭവിച്ച ഒരു വലിയ തെറ്റായിരുന്നു. ഫആഖബഹുല്ലാഹു തആല ബിൽ ഹബ്സ് ഫീ സിജ്നിൻ ലം യസ്ജുൻ ഫീഹി ഗൈറ യൂനുസ് അലൈഹി സ്സലാം, അത് കാരണം അള്ളാഹു അദ്ദേഹത്തെ ജയിലിലടച്ചു. ഒരാളെയും ജയിലിലടക്കാത്ത സ്ഥലത്താണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. വഹുവ ബത്തുനുൽ ഹൂത്ത്, അതൊരു മത്സ്യത്തിൻ്റെ വയറായിരുന്നു. വലിദാലിക്ക അമറല്ലാഹു തആല നബിയ്യന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സബരി വനഹാഹു അനിൽ ഇസ്തിഇജാൽ, അതുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒരിക്കലും തൻ്റെ ജനത വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ ധൃതി കാണിക്കരുത് എന്നും പ്രവാചകനെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുൽ ഖമൽ ഖലമിലെ 48-ാമത്തെ വചനത്തിൽ കാണാം, ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകു കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധിക്കു വേണ്ടി. വലാ തകുൻ, താങ്കൾ ആവുകയും അരുത്. കസാഹിബിൽ ഹൂത്, ആ മത്സ്യക്കാരൻ്റേതുപോലെ. ഇദ് നാദാ, അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വഹുവ മഖ്ദൂം, ദുഃഖം ഒതുക്കി വച്ചുകൊണ്ട്, അദ്ദേഹം ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് ഒതുക്കി വച്ചുകൊണ്ട് തൻ്റെ റബ്ബിനോട് ദുആ ചെയ്ത, റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. ഇയ്യാക അൻ തഹ്ജുറ ഖൗമക ദൂന അൻ യഅദന അല്ലാഹു ലക്, അള്ളാഹു പ്രവാചകനോട് ഓർമ്മിപ്പിക്കുന്നത് താങ്കൾ അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ താങ്കളുടെ ജനതയെ വിട്ടുപോകരുത്. ഇസ്ബിർ അലൈഹിം വ തഹ്മിൽഹും ഹത്താ യഅതിയ അംറുല്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ അവരിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക. വലിദാലിക്ക അദിനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി ഫിൽ ഹിജ്റ ബഅദമാ ഇഷ്തദ്ദ ബിഹിം അദാബ് ഖുറൈഷ്. ഖുറൈശികളുടെ മർദ്ദനങ്ങളും ഖുറൈശികളുടെ എല്ലാ തരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളും അധികരിച്ചപ്പോൾ, ശക്തമായപ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ അനുയായികൾക്ക് അനുവാദം കൊടുത്തു. വലുത്തിഹാദിഹിം, അതേപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കലും അധികരിച്ചപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനുവാദം കൊടുത്തു. വലല്ല ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാബിറൻ മുഹ്തസിബൻ. എന്നാൽ പ്രവാചകൻ്റെ സ്വഹാബിമാർക്ക് പലർക്കും ഹിജറയ്ക്ക് വേണ്ടി അനുവാദം കൊടുത്തിട്ടും പ്രവാചകൻ അവിടെ തന്നെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്, അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാൻ വേണ്ടി. വക്കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു കുല്ലമ ഹമ്മ ബിൽ ഹിജറ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം യഖൂലു ലഹു ഇസ്ബിർ യാ അബൂബക്കർ ലഅല്ലല്ലാഹ് അൻ യജ്അല ലക സ്വാഹിബ. പ്രവാചകൻ തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ താങ്കൾ ക്ഷമിക്കുക, അള്ളാഹു താങ്കൾക്കൊരു കൂട്ടുകാരനെ തന്നേക്കാം. ഫകാന അബൂബക്കർ യഫ്ഹം അന്നഹു യഅനി നഫ്സ. പ്രവാചകൻ്റെ ഈ വാക്കുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് വായിച്ചെടുത്തു, അദ്ദേഹം ആ കൂട്ടുകാരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കാം എന്ന്. അപ്പോൾ പ്രവാചകനോട് അള്ളാഹു ക്ഷമ കൈക്കൊള്ളുവാനും തൻ്റെ ജനതയിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ ഒരിക്കലും മനസ്സ് വിഷമിക്കേണ്ടതില്ല, ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല. ആ മത്സ്യക്കാരൻ അഥവാ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പോലെ ധൃതിപ്പെടരുത് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അന്നഹു ലാ യജൂസു അൽ ഖദ്ഹു ഫീ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മിൻ അജലി മാ ഹസല മിൻഹു മിൻ അദ്മിർ സബ്ർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നിൽ നിന്ന് ഒരു ക്ഷമകേട് സംഭവിച്ചു എന്ന കാരണത്താൽ ആ പ്രവാചകൻ ഒരിക്കലും നമ്മളാൽ ആക്ഷേപത്തിന് അർഹനാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ നമുക്ക് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിസ്സാരനായി കാണാനോ പാടില്ല. ഇത് നാം ഓരോരുത്തരും വിശ്വാസികളെന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. 140-ാമത്തെ വചനം, إذ أبق إلى الفلك المشحون. إذ أبق, അദ്ദേഹം ഓടിപ്പോയ അല്ലെങ്കിൽ ഒളിച്ചു പോയ സന്ദർഭം, ഇലൽ ഫുൽക്കി കപ്പലിലേക്ക, അൽ മഷ്ഹൂൻ ഭാരം നിറക്കപ്പെട്ട, ലമ്മ ഹജറ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഖൗമഹു, തൻ്റെ ജനതയെ വിട്ട് അദ്ദേഹം പോയി, വഖറജ മിൻ ബൈനിഹിം, അവരിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു, അങ്ങനെ അദ്ദേഹം ഒരു കപ്പലിൽ കയറുകയാണ് ചെയ്തത്. ആ കപ്പലിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അൽ മഷ്ഹൂൻ, ഭാരം നിറക്കപ്പെട്ട കപ്പൽ, ഐ അൽ മംലൂഉ. വകാന മിൻ ആദതിഹിം ഇദാ കാനൽ ഹംലു സഖീലൻ അല സഫീന. ആ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ആളുകളിൽ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പായക്കപ്പലുകൾ, ആ കപ്പൽ സഞ്ചാരമധ്യേ അത് ഭാരം അധികമായാൽ അവർ ചെയ്യാറുണ്ടായിരുന്നത് അയ്യുൽഖൂ അഹദർ റുക്കാബി ഹത്ത യഹിഫൽ ഹംല് വ തസീറ സഫീന. കപ്പലിന് സുഖമായി സഞ്ചരിക്കാൻ, അത് മുങ്ങിപ്പോവാതിരിക്കാൻ ഭാരം കൂടിയാൽ അതിൽ നിന്നും കുറച്ചു പേരെ അവർ പുറത്തേക്ക് എറിയാറുണ്ട്, പുറത്തേക്കാക്കാറുണ്ട്. ഫഖാലു ലാ ബുദ്ദ മിൻ ഇൽഖാഇ ബഅദിർ റുക്കാബ്. അങ്ങനെ അവർ പറഞ്ഞു, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കയറിയ കപ്പലിൽ ഭാരം കൂടിയപ്പോൾ അവർ പറഞ്ഞു, കുറച്ചാളുകളെ പുറത്താക്കണം, ഹത്ത യഖിഫൽ ഹംലു, ഈ ഭാരം കുറക്കാൻ വേണ്ടി. ഫഹമ്മ യൂനുസ് അലൈഹിസ്സലാം ബി ഇൽഖാഇ നഫ്സിഹി. ആ സന്ദർഭത്തിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം തന്നെ പുറത്തു പോകാൻ അദ്ദേഹം സന്നദ്ധനായി. എന്നാൽ വഹും യഅരിഫൂന അന്നഹു നബിയുൻ, ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്കറിയാമായിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന്. ഫംതനഉ മിൻ ഇൽഖാഇഹി, അദ്ദേഹം സ്വയം ചാടാൻ വേണ്ടി
3: സ്വയം പുറത്തു പോകാൻ വേണ്ടി തയ്യാറായപ്പോഴും അവർ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷേ ഫഅസമ ഫംതനഉ ഫലമാ റഔ ഇസ്റാറഹു,
4: അദ്ദേഹം ഞാൻ പോയിക്കൊള്ളാം, ഞാൻ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ
3: ഇത്തഫഖു അലാ ഇജ്റാഇൽ ഖർഅ,
4: അവർ എന്നാൽ നറുക്കെടുപ്പിലൂടെ കുറച്ചാളുകളെ ഇതിൽ നിന്ന് പുറത്താക്കാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്.
3: അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു,
4: ഇദ് ഹറബ മിൻ ബലദിഹി മിൻ ഗൈരി അംരി റബ്ബിഹി,
3: അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ അദ്ദേഹത്തെ നിയോഗിച്ച നാട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ
4: ഉവറക്കിബ സഫീനത്തൻ മംലൂഅത്തൻ റുക്കാബൻ വ അംതിഅ,
3: ആളുകളെക്കൊണ്ടും സാധന സാമഗ്രികളെക്കൊണ്ടും നിറക്കപ്പെട്ട ഒരു കപ്പലിൽ അദ്ദേഹം കയറി.
4: ആ കാര്യത്തെക്കുറിച്ചാണ് ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ,
3: ഇദ് അബഖ അദ്ദേഹം ഓടിപ്പോയ സന്ദർഭം,
4: ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ,
3: ഭാരം നിറക്കപ്പെട്ട കപ്പലിലേക്ക് എന്ന് പറഞ്ഞത്.
4: അന്ന മഖാമൻ നുബൂവ,
3: പ്രവാചകത്വം എന്ന സ്ഥാനം, ആ പദവി,
4: ലാം യംനഉ മിൻ ഫിഇലി ബഅദി മാ ലാ യകൂനു മഹ്ബൂബൻ ഇലല്ലാഹ്,
3: അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല എന്നത് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല.
4: അഥവാ ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഒരിക്കലും തന്നിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിക്കുകയില്ല എന്ന് നാം വിശ്വസിക്കാൻ പാടില്ല.
3: അന്നർ റസൂല ഖദ് യഫ്അലു ബഅദൽ മആസി,
4: ചിലപ്പോൾ പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം.
3: ഔ യഖൂമു ബിഷൈഇൻ ലം യുഅ്മർ ബിഹി,
4: അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടാത്ത കാര്യം സംഭവിച്ചേക്കാം.
3: അതിന് തെളിവാണ്
4: ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ എന്ന ഖുർആനിൻ്റെ പരാമർശം.
3: വൽ ഈബാഖു ഹർബുൽ അബ്ദു മിൻ സയ്യിദിഹി,
4: അറബി ഭാഷയിൽ ഈബാഖ് എന്ന് പറയാറുള്ളത് ഒരു അടിമ തൻ്റെ യജമാനിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഒളിച്ചോടിപ്പോകുന്നതിനാണ്
3: അബഖ ഈബാഖ് എന്ന പദം പ്രയോഗിക്കാറുള്ളത്.
4: ലാക്കിന്നല്ലാഹ അബറ അൻ ഖുറൂജിഹി ബിൽ ഈബാഖി ലിഅന്നഹു ഖുറൂജുൻ ലം യുഅ്മർ ബിഹി,
3: യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈ ഓടിപ്പോക്കിനെ, അദ്ദേഹം നാടുവിട്ടു പോയതിനെ അള്ളാഹു പ്രയോഗിച്ച പദം ഈ രൂപത്തിൽ ഒരു അടിമ തൻ്റെ യജമാനിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്ന അതിന് പ്രയോഗിക്കുന്ന പദമാകുന്നു.
4: ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ,
3: പ്രവാചകന്മാരാരും ഒരു തെറ്റുകളും സംഭവിക്കാത്തവരാണെന്ന് പറയുന്നവരെ കാണാം.
4: യഥാർത്ഥത്തിൽ പ്രവാചകന്മാരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച്
3: അഹ്ലുസുന്നാവൽ ജമാഅയുടെ അഭിപ്രായപ്രകാരം ചില കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്.
4: ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
3: ഈ പ്രവാചകനിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഗുണദോഷിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ഐഹികവും പാർത്ഥികവുമായ വിജയം അത് ലഭിക്കാനാവശ്യമായ തരത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുവാനും നാം ഓരോരുത്തരും സന്നദ്ധരാവണമെന്നും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു.
4: അതുമാത്രമല്ല, നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനം എന്നത്
3: ആ പ്രവർത്തനത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാൻ ആരും തയ്യാറായിക്കൂടാ.
4: അള്ളാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് ഓരോ വിശ്വാസിയോടും.
3: താൻ മനസ്സിലാക്കിയ സത്യം തൻ്റെ സമൂഹത്തോട് പറയാൻ, തൻ്റെ സഹജീവികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്.
4: അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വരെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനും
3: അതുപോലെ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 138-ാമത്തെ വചനത്തിൻ്റെ അവസാനവും തുടർന്ന് 140 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ

0: من الحي وترزق من تشاء بغير حساب.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇംറാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഫീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 545-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: فِي قُلُوبِهِمُ الرُّعْبُ يُخْرِبُونَ بُيُوتَهُم بِأَيْدِيهِمْ وَأَيْدِي الْمُؤْمِنِينَ فَاعْتَبِرُوا يَا أُولِي الْأَبْصَارِ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 545-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിൽ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 144-ാമത്തെ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്താണ് എടുത്തത്. ഇൻഷാല്ലാ ഇന്ന് പഠിക്കുന്നത് 145-ാമത്തെ ആയത്ത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ പാലിക്കണം. അബദ്ധങ്ങളില്ലാതെ, അർത്ഥമാറ്റം വരാത്ത രൂപത്തിൽ കൃത്യമായ പാരായണമായിരിക്കണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഓരോ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകൾ, ഇതിലൊക്കെ മാറ്റം വരുമ്പോൾ പലപ്പോഴും അർത്ഥമാറ്റം സംഭവിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അള്ളാ 145-ാമത്തെ ആയത്ത്.

0: لتبعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലഇൻ അതൈത, ഇവിടെ ഓതിപ്പോകുന്ന സമയത്ത് വലഇൻ അതൈത എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. വലഇൻ അതൈത അല്ല, വലഇൻ എ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. അതുപോലെ തന്നെ വലഇ ഹംസയുണ്ട് അവിടെ, വലഇൻ വലഇൻ എന്നല്ല, യ ആയി പോകുന്നതും ശ്രദ്ധിക്കുക. വലഇൻ അതൈതല്ല, വലഇൻ അതൈതല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയതിൻ ബികുല്ലി ആയതിൻ ബികുല്ലി ആയതിൻ തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആയതിൻ തബിഉ ആയതിൻ മാ തബിഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഐനിൻ്റെ മഖ്റജ് മാ തബിഉ തബിഉ അല്ല തബിഉ ഖിബ്ലതക ഖാഫ് ബാ ഖാഫ് ഉച്ചരിക്കുന്ന സമയത്ത് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖിബ് ബാ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. ഖിബ്ലതക് അവിടെ നിർത്തുന്ന സമയത്ത് ഖിബ്ലതക് ക കി കു എക് ഈ ഒരു ശബ്ദം ഖിബ്ലതക് ഇങ്ങനെ വരണം. വമാ അൻത വമാ അൻത, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിലാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതുപോലെ തന്നെ അൻത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന സാക്കിന നൂന് ശേഷം ത വരുമ്പോൾ അവ്യക്തമാക്കി മണിക്കണം. ബിതാബിഇൻ ബിതാബിഇൻ, ഇവിടെ ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ബിതാബിഇൻ ഖിബ്ലതഹും, തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന, തൻവീന് ശേഷം ഖാഫ് വരുമ്പോൾ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാകുവാൻ ശ്രദ്ധിക്കണം. ബിതാബിഇം ഖിബ്ലതഹും ബിതാബിഇം ഖിബ്ലതഹും ഖിബ്ലതഹും ഖാഫ് ബാ എല്ലാം ശ്രദ്ധിക്കുക. ഉച്ചാരണം ഖാഫിൻ്റെ ബാഇന് ഖൽഖല ചെയ്യണം. ഇതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. ഖിബ്ലതഹും വമാ ബഅദുഹും വമാ ബഅദുഹും ബഅദുഹും ഐൻ ദാദ് വമാ ബഅദു ദാദി ദു അദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഇസ്തിഇലാന്റെ അക്ഷരമാണ് ദാദ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ബഅദുഹും ബഅദുഹും ബിതാബിഇൻ സാക്കിന മീമിന് ശേഷം ബാ, ഇവിടെ ഇഖ്ഫാ ശഫവി എന്നാണ് പറയുക, അത് ചുണ്ടിലൂടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാ ബഅദുഹും വമാ ബഅദുഹും ബിതാബിഇൻ ബിതാബിഇൻ ഖിബ്ലത തൻവീനു ശേഷം ഖാഫ് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ബിതാബിഇൻ ഖിബ്ലത ബിതാബിഇൻ ഖിബ്ലത ബഅദ് ഖിബ് ഖിബ് ഖിബ്ലത ബഅദ് ബഅദ് വഖഫ് ചെയ്യുമ്പോൾ ദ ദി ദു അദ് ബഅദ് വലഇനി തബഅത വലഇനി നൂന് ഇവിടെ കെസർ കൊടുത്തുകൊണ്ട് ഓതണം. വലഇനി വലഇനി തബഅത വലഇനി തബഅത, ഈ പ്രയോഗം വളരെയധികം ശ്രദ്ധിക്കണം. അഹ്വാഅഹും അഹ്വാഅഹും മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അഹ്വാഅഹും അഹ്വാഅഹും മീം ബഅദി സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാമു തമാസിലൈൻ മീമിനടുത്ത മീമിലേക്ക് ദഹം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം നൂനിനെ മീമാക്കി മാറ്റി അഥവാ ഇഖ്ലാബ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഈ രണ്ട് ഗുണയും വേറെ വേറെ തന്നെയാണ്. അതിന് ശബ്ദവും ഇങ്ങനെ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാ ജാഅക മിനൽ ഇൽം നിർത്തുമ്പോൾ മീമിന് സുക്കൂൻ നൽകി മിനൽ ഇൽം കൂട്ടി ഓതുമ്പോൾ മിനൽ ഇൽമി ഇന്നക ഇന്നക നൂന് ശദ്ദ് മണിക്കണം. ഇദല്ല മിനൽ ളാലിമീൻ ഇദല്ല തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന ഇദല്ല തൻവീന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്. ഇദല്ല മിന ഇദല്ല മിന അളാലിമീൻ ളാലിമീൻ എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ഓതി പോകുന്നത്. അത് ശ്രദ്ധിക്കണം. വാ ഇദല്ല മിന വാ വാ ഇദല്ല മിന ഇദല്ല മിന ളാലിമീൻ ഇങ്ങനെയാണ് അവിടെ ഓതേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
0: وَلَئِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَا تَبِعُوا قِبْلَتَكَ

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 145-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ ഹദീദ് 25 മുതൽ 29 വരെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറ അൽ ഹദീദ് 25 മുതൽ 29 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ ജുനൈദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ജുസ്ഉ 10 പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഇന്ന നൂന് മണിക്കുക നന്നായിട്ട് കുന്നത്ത്. യറൗനഹു ചെറിയൊരു മദ്ദ്. യറൗനഹു ബഈദ വനറാഹു ഖരീബ. യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ. വതകൂനു ജിബാലു കൽ ഇഹൻ. ولا يسأل حميم حميما. حميم تنوين ششم حاء ان الهار ان حميم حميما.
5: حميم حميما
4: يبصرونهم. اول نرتن وقف عند يبدل المجرم لو يفتدي من عذاب يوم من عذاب يوم اذ ببنيه. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
5: മിൻ അദാബി.
4: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിംബി. യൗമി ഇദിംബി തൻവിൻ ശേഷം ബ ആണ്. അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കൊന്നത്തോടു കൂടി ഉച്ചരിക്കണം. യൗമി ഇദിംബി ബനി.
5: ഇതാണ്
4: അമാം ഫിൽ അർലി, തെൻവിൻ നൂൻ സാക്കിനൊക്കെ ശേഷം ഫ ആണ് ഇഖ്ഫാ. അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. അപ്പോൾ അമാം ഫിൽ അർലി, പിന്നെ ജമീ സുമ്മ, വീണ്ടും അതാ സുമ്മ മീമ ശബ്ദതയാണ്. കല്ല ഇന്നഹ ലള, ഇന്ന ലള നസാഅതൻ ലിശ്ശവ, നസാഅതൻ തൻവീൻ ശേഷം ലാമാണ്. അപ്പോൾ ഒട്ടും മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കുക. ഇത് ആം ബിലാകുന്ന തദുഉ മൻ അദ്ബറ, മൻ അദ്ബറ നൂനുസാക്കിന് ശേഷം ഹംസാണ്. മൻ അദ്ബറ ഇൽഹാർ, മൻ അദ്ബറ വജമ ഫഔഹ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുആ ഇദാ മസ്സഹു ശർറു ജസൂആ ഇദാ മസ്സഹു ഖൈറു മനൂആ ഇല്ല മുസല്ലീൻ അല്ലദീനഹും അല സ്വലാത്തിഹിം ദാഇമൂൻ വല്ലദീന ദാഇമൂൻ മദ് മുത്തസിൽ വല്ലദീന ഫി അംവാലിഹിം ഹഖുൻ ഹഖും മഅലൂം ഹഖും. തൻവീൻ ശേഷം മീമാണ്. നന്നായിട്ട് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന ലിസ്സാഇലി വൽ മഹ്റൂം. അത്ര മതി. ഇനി ഓതാം. ഇന്നഹും യറൗനഹു നോക്കാം കേട്ടോ. ആറാമത്തെ ആയത്ത് മുതൽ.

0: يوم تكون السماء كالمهل
1: وتكون الجبال كالعهن.

0: യസ്അലു ഹമീമുൻ ആണ്, ഹമീമൻ അല്ല. വല യസ്അലു ഹമീമുൻ ഹമീമ,
1: വല യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും.

0: وآخر دعوانا أن الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മഅരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഉമർ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.
5: ബിസ്മില്ലാ

فضلا من الله ونعمة والله عليم حكيم.

أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه؟

كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط

عتيد وقال قرينه هذا ما لدي عتيد ألقيا في جهنم

فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل

وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون

فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم